ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന റാവുന്ന ചിത്രകാരൻ താൻ വരച്ച മനോഹരമായ ചിത്രം തെരുവിന്റെ കവലയിൽ വെച്ചു. അതിനിടയിൽ ഈ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ ഒരു അടയാളമിടുക എന്ന് എഴുതി വെച്ചു. വൈകുന്നേരം നോക്കിയപ്പോൾ ചിത്രം മുഴുവൻ കറുത്ത പാടുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. നിരാശനായ റാം തന്റെ ഗുരുവിന്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. ഗുരു പുഞ്ചരിച്ചുകൊണ്ട് അതേ ചിത്രം വീണ്ടും വരയ്ക്കാൻ ആവശ്യപ്പെടുകയും ഇത്തവണ ഈ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി അത് തിരുത്തുക എന്ന് എഴുതി വെച്ച് അതിനൊപ്പം കുറച്ച് നിറങ്ങളും ബ്രഷും വയ്ക്കാൻ പറയുകയും ചെയ്തു. വൈകുന്നേരം ചെന്ന് നോക്കിയപ്പോൾ ചിത്രത്തിൽ ഒരു മാറ്റം വരാതെ അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മെ വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും 1000 മനുഷ്യരുണ്ടാവും. എന്നാൽ അത് തിരുത്തി മുന്നേറാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 18, കൊല്ലവർഷം 1202, കന്നി 2. വെള്ളിയാഴ്ച.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ എഫ് എം ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. ദ ടൈം ഈസ് 7 o'clock.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ, குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே ஏலிக்குட்டி. ஏவருக்கும் വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ശുഭദിനം നേരുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു മോർണിംഗ് ആണ്, പുതിയൊരു എനർജി വിത്ത് എ ലോട്ട് ഓഫ് നല്ല പ്രതീക്ഷകളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം മോർണിംഗ് മോജോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് കേട്ടോ. സോ നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ദിവസം September 18th ആണ്. അപ്പം ഈ ഒരു ദിവസത്തിൻ്റെ നമ്മളുടെ ഒരു ഫുൾ ഓൺ വൈബ് ആക്കാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഹാപ്പിനെസ്സും അതോടൊപ്പം തന്നെ പോസിറ്റിവിറ്റിയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രാവിലെ സമയം ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾക്കറിയാം മോർണിംഗ് മോജോയിലൂടെ നമ്മൾ ഈ ഒരു ദിവസത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാറുണ്ട്, അപ്ഡേഷൻസ് അറിയാറുണ്ട്. സോ അതൊക്കെ ആയിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഫൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓൾ പാക്ഡ് ആൻഡ് റെഡി ഫോർ യു ഗൈസ്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ഒരു മോർണിംഗ് നല്ല വൈബാക്കാനായിട്ട് എല്ലാവർക്കും ഒരു എനർജി ഉണ്ടാവട്ടെ എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചോളൂ, ഇന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് പുതിയൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ടീസ്, ഇന്ന് ഫ്രൈഡേ ആണോ, വീണ്ടും ഒരു വീക്കെൻഡ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതൊക്കെ തന്നെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മോർണിംഗ് മോജോ. ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്, അതിനു മുൻപ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് കൂടി കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.

യെസ്, മയിൽപ്പീലി കാവലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടായിരുന്നു ഇപ്പൊ നമ്മൾ മോർണിംഗ് മോജോയിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ 13 ആയിരിക്കുകയാണ്. കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ് കേട്ടോ. അപ്പൊ സെപ്റ്റംബർ 18 ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ, അപ്ഡേഷൻസ്, എന്തൊക്കെയാണ് ഈ ഒരു ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലേ ഞാൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇന്റർനാഷണൽ ഈക്വൽ പേ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ്, അന്താരാഷ്ട്ര തുല്യ വേതന ദിനം. അപ്പോൾ ഈ ഒരു ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ 2019 ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ് ഈ ഒരു ദിവസം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ മെയിൻ എയിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലിംഗഭേദമില്ലാതെ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാവർക്കും അവർ ചെയ്യുന്ന ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൻ്റെ ഏറ്റവും മെയിൻ എയിം എന്ന് പറയുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തമ്മിൽ നിലനിൽക്കുന്ന വേതന വിടവ്, ആ ഒരു ജെൻഡർ പേ ഗ്യാപ്പ് ഇല്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് 2019 നമ്മുടെ ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിവസം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ആളുകളാണ്, തുല്യ വേതനം എപ്പോഴും വേണമെന്ന് നമ്മളും അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അപ്പം ഈ ഒരു ദിവസം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു പോയിന്റ് തന്നെയാണ് വീണ്ടും എനിക്ക് എടുത്തു പറയാനുള്ളത്. അതായത് ലിംഗസമത്വവും സാമ്പത്തിക നീതിയും ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. അതായത് ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാരെക്കാൾ കുറഞ്ഞ വേതനം ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. അപ്പം ഇത് പരിഹരിക്കാനായിട്ടും അതുപോലെ തന്നെ സർക്കാരുകളെയും തൊഴിൽദാതാക്കളെയും ഒക്കെ അതിനെപ്പറ്റി ബോധവൽക്കരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് തുല്യ വേതനം ഉറപ്പാക്കുന്നത് ദാരിദ്ര്യം കുറയ്ക്കാനും അതുപോലെ തന്നെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യം തന്നെയാണ്. സോ സെപ്റ്റംബർ 18 എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു ദിവസം കൂടിയാണ് അന്താരാഷ്ട്ര തുല്യ വേതന ദിനം എന്നുള്ളത്. അതായത് ഇന്റർനാഷണൽ ഈക്വൽ പേ ഡേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ആരും മറക്കാതിരിക്കുക. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത് ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാന അവകാശമാണ് എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അപ്ഡേഷൻസ്, വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
3: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 100,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 വിഹിതം 13.5 ബില്യൺ US ഡോളറായി ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ശബ്ദ ടേപ്പ് ഔട്ട് ദിന ചിപ്പ് ഡിസൈൻ പ്രൊഡക്ഷൻ ചലി ജാതി ടേപ്പ് ഔട്ട് കാം രുക്താ നീ ഉസീ ദിൻ അഗലെ വർജൻ പാം ശുരു ഹമാരെ പേലെ ഫേജ കാ സൈസ് ലഗ്ഭഗ 8 ബില്യൺ ഡോളർസ് കാ ജപ്പി സെക്കൻഡ് ഫേജ കാ 13.5 ബില്യൺ ഡോളർ തക് കാ ഹമനെ തയ കിയാ ഹൈ.
1: സെമി കണ്ടക്ടർ വ്യവസായത്തിലേക്ക് സെമികോൺ 2.0 ഏകദേശം 100,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന സെമികോൺ ഇന്ത്യയോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ചിപ്പ് രൂപകൽപ്പന ശേഷി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. സെമികോൺ 2.0 വഴി 100,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു.
3: The approach in Semicon 2.0 will be to promote the design companies in a very big way, both the startups as well as the large companies. Large companies would like to get into semiconductor design because the scope is huge now, the opportunities are huge. Startups can bring in innovative solutions which will be liked by the market.
1: 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പാസ്പോർട്ട് ഭേദഗതി നിയമം 2026 പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധിയുണ്ടായിരിക്കും. ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. ദൌത്യത്തിന്റെ മേധാവികൾ ഉദ്യോഗസ്ഥർക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. അടുത്തമാസം 2 വരെയാണ് ക്യാമ്പയിൻ. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് റഷ്യൻ ലാൻഡ് ഫോഴ്സ് ആസ്ഥാനം സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ആഴത്തിലാക്കുക, സേനകളുടെ ശേഷി വികസനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ സൈനിക ആസ്ഥാനത്ത് ചർച്ചകൾ നടന്നു. തുടർന്ന് കരസേനാ മേധാവി മോസ്കോയിലെ സൈനിക സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാനുദ്ദേശിക്കുന്ന പേരുകൾ ഇന്ന് രാവിലെ 11:00 അംഗീകാരത്തിനായി സമർപ്പിക്കാൻ കമ്മീഷൻ ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരു വിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ട ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. യുജിസി നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലാണ് അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. യുജിസി നെറ്റ് .nta.nic.in എന്ന വെബ്സൈറ്റിൽ ഉത്തരസൂചിക ലഭ്യമാണ്. 2026 ഈ മാസം 9-10 തീയതികളിൽ രാജ്യത്തെ 454 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിനായി തെരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാന് തുടക്കമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പങ്ങൾക്ക് കരുത്തേകി വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ. വിശദാംശങ്ങളിലേക്ക്.
4: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായി ബസ്തറിലെ സുരക്ഷാ ക്യാമ്പുകൾ ഇന്ന് ഷഹീദ് വീർ ഗുണ്ടധൂർ സേവാഡേര എന്ന പേരിൽ ആധുനിക ജനസേവന കേന്ദ്രങ്ങളായി പരിഷ്കരിച്ചു കഴിഞ്ഞു. ബസ്തർ ഒളിമ്പിക്സ്, ബസ്തർ പണ്ടും തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ മേഖലയിൽ വന്ന വലിയ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. സർക്കാരിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് മാവോയിസ്റ്റുകളാണ് ഇതിനകം ആയുധം വച്ച് കീഴടങ്ങിയത്. ഇവർക്ക് നൈപുണ്യ പരിശീലനം നൽകി സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അഫ്ഗാനിസ്ഥാനെതിരായ 3-ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 127 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ ഉയർത്തിയ 222 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 94 റൺസിന് ഓൾഔട്ടായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1410. 6145 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 13756 പേരെ രക്ഷപ്പെടുത്തി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ തുടർന്നും യു എൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ സുരക്ഷാ കൌൺസിലിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അടുത്തയാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി യുഎസ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് രാഖ്ചി എന്നിവരടങ്ങുന്ന പ്രധാന പ്രതിനിധി സംഘത്തിനും അവശ്യ ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. നേരത്തെ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക നിഷേധിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 1,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായി 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Morning, Mojo.
2: Once again, welcome back to Morning Mojo with me, RJ Likuti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സെപ്റ്റംബർ 18 ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെയാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത് വളരെ പ്രത്യേകതയുള്ള മറ്റൊരു ദിവസവും കൂടിയാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് വേൾഡ് വാട്ടർ മോണിറ്ററിംഗ് ഡേ ആണ്. ഏതപ്പം ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ജലമലിനീകരണത്തെക്കുറിച്ച് നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. അതായത് നമ്മുടെ പ്രാദേശിക ജലസ്രോതസ്സുകളുടെ ഗുണനിലവാരം പരിശോധിക്കാനും അവ സംരക്ഷിക്കാനും ഒക്കെ നമ്മുടെ പബ്ലിക്കിനെ ബോധവാന്മാരാക്കുക, അതുപോലെ തന്നെ സജ്ജമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ദിവസം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2003 അമേരിക്കാസ് ക്ലീൻ വാട്ടർ ഫൗണ്ടേഷനാണ് ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ നിലവിൽ എർത്ത് എക്കോ ഇന്റർനാഷണൽ എന്ന സംഘടനയാണ് ഈ ഒരു ദിവസത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ജലപരിശോധന പ്രാധാന്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് പ്രാധാന്യമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ടാപ്പ് വെള്ളം ആയിക്കോട്ടെ അല്ലെങ്കിൽ കിണർവെള്ളം ആയിക്കോട്ടെ, അവ പൂർണ്ണമായിട്ടും സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പതിവായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു ഇമ്പോർട്ടൻസ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ദിവസം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ക്യാമ്പയിനും പാരലലി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ജലസ്രോതസ്സുകളിലെ ജലമൊക്കെ പരിശോധന നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് എർത്ത് എക്കോ വാട്ടർ ചലഞ്ച് എന്ന ഡേറ്റാ ബേസിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുവഴി നമുക്ക് എല്ലാവർക്കും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യമാവട്ടെ, അതായത് നമ്മുടെ കിണറ്റിലെ വെള്ളമാകട്ടെ, പൈപ്പ് വെള്ളമാകട്ടെ, അല്ലെങ്കിൽ അടുത്തുള്ള പുഴയോ കുളമോ ഒക്കെ ആവട്ടെ, അവയുടെ ഗുണനിലവാരം കൃത്യമായിട്ട് പരിശോധിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം പരിസ്ഥിതിയെയും ജലസ്രോതസ്സുകളെയും ഒക്കെ മലിനമാക്കാതെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വരും തലമുറയ്ക്ക് ശുദ്ധമായിട്ടുള്ള ജലം ഉറപ്പാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നൊരു മെസ്സേജ് കൂടി ഈ ഒരു ദിവസം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് ഇതുപോലുള്ള അപ്ഡേഷൻസും വിശേഷങ്ങളും ഇമ്പോർട്ടൻ്റ് ഡേയ്സും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും ഒരു കുട്ടിപ്പാട്ടുള്ള സമയമായിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം. ദാറ്റ് ആർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് ഓജോ.
1: യെസ്, അങ്ങനെ 8 മണി സമയം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മോർണിംഗ് മോജോയിൽ. അപ്പം നമ്മൾ കുറച്ച് എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ JEE മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് പറയാനായിട്ടുണ്ട്, നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ ഇതേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ ഈ ഒരു ഡിസംബർ മുതൽ 2027 മാർച്ച് വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദേശീയതല എൻട്രൻസ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെയും ഒക്കെ ഒരു ഏകദേശ തീയതികളാണ് നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് നേരത്തെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കാര്യം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡേറ്റ്സ് താൽക്കാലികമാണ്. എന്തെങ്കിലും പ്രതികൂല സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ്സിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാനായിട്ട് സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കൂടി നമ്മൾ മനസ്സിൽ കാണണം. പക്ഷേ എന്ന് വെച്ചാൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളിപ്പോൾ തന്നെ ഇങ്ങോട്ട് പഠിച്ചു തുടങ്ങുക, അത്രേ ഉള്ളൂ അല്ലേ. ഡേറ്റ് എപ്പോൾ വന്നാൽ എന്താ, നമ്മൾ പ്രിപ്പയർ ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഓരോ എക്സാമും അപ്ലൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും അറിയിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ NTA.ac.in എന്ന വെബ്സൈറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ, അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സാം ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഓരോ എക്സാമിനും അപ്ലൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ എങ്ങനെയാണെന്നുള്ളതും അതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ എന്തായാലും JEE മെയിൻ എക്സാം January 22 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത്. 22nd to 24th 28th to 30th ആയിരിക്കും ഈ ഒരു എക്സാം ഡേറ്റ്. സെഷൻ 1 എക്സാം ഡേറ്റ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോളൂ എന്ന ഒരു അറിയിപ്പ് അല്ലെങ്കിൽ മുന്നറിയിപ്പ്, ഒരു വാർണിംഗ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുള്ളപ്പോൾ ഒരു പാട്ട് കേൾക്കാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ പാട്ട് നിങ്ങളെയും കൂടി കേൾപ്പിക്കാം അല്ലേ. ദിസ് ഇസ് മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 99.9.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, അപ്പൊ എല്ലാ ദിവസവും മോർണിംഗ് എന്ന് പറയുന്നത് വസന്തകാലം നമുക്ക് വേണ്ടി ഇങ്ങനെ വിരുന്ന് വന്നതുപോലെയാണ്. ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിൽ നമ്മൾ ഇങ്ങനെ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്കൊരു അപ്ഡേറ്റ് പറയാനായിട്ടുള്ളത് നഴ്സസ് ക്ഷേമനിധി സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. നഴ്സസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നഴ്സസ് ക്ഷേമനിധിയിലെ മെമ്പേഴ്സിൻ്റെ കുട്ടികൾക്കായിട്ടുള്ള ക്യാഷ് അവാർഡിനും സ്കോളർഷിപ്പിനുമായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെയും അതുപോലെ തന്നെ ക്യാഷ് അവാർഡിൻ്റെയും ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട് എങ്കിൽ 0471249409 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം, 0471249409. നഴ്സസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നഴ്സസ് ക്ഷേമനിധിയിലെ മെമ്പേഴ്സിനുള്ള കുട്ടികൾക്കായുള്ള ക്യാഷ് അവാർഡ് ആൻഡ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായി എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 0471249049 എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മോർണിംഗ് മോജോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കൊരു കാര്യം റിമൈൻഡ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ് 16 ആയിരിക്കുകയാണ്, വിച്ച് മീൻസ് ഒരു 8:39 ആകുമ്പോഴത്തേക്കും നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വിൻഡോ നമ്മൾ ഓപ്പൺ ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി വിഷസ്, അതുപോലെ തന്നെ ഒരു ഗുഡ് ഡേ വിഷസ് ഒക്കെ അറിയിക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് നമ്മളെ വിളിക്കാം, ഇല്ലെങ്കിൽ വാട്സപ്പിൽ എലിക്കുട്ടി ഇങ്ങനൊരു കാര്യമുണ്ട് ഒരു വിഷസ് പറയണേ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നമ്മളെ വിളിക്കേണ്ടതും അതുപോലെ തന്നെ മെസ്സേജ് അയക്കേണ്ടതുമായിട്ടുള്ള നമ്പറുകൾ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090. 0474-291-9090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് നമ്മളുടെ വിഷസ് ഒക്കെ അറിയിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 9526-49090. കുറച്ച് സ്പീഡ് കൂടി പോയോ, പതുക്കെ പറഞ്ഞുതരാം, 9524-9090-95-26-6-4-90. അപ്പോൾ ആശംസകളൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ, അപ്പോഴേക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം മോർണിംഗ് മോജോയിൽ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Ashraya FM 90, Nadinoppam, Nattarkoppam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിക്കത്തല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മ ഉണ്ടല്ലോ.
1: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: Yes, we are back on Morning Mojo with me, RJ Elikuti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഷാർപ്പ് ആയിട്ട് ഇതായി 8:30 ആയിരിക്കുകയാണ്. വിച്ച് മീൻസ് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമ്മളിവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഒരു ആശംസ പറയാനായിട്ട് നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ,
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: കുഞ്ഞുപിള്ള
2: ചേട്ടനാണ്. എന്നൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖാണോ? എന്തോ സുഖമുണ്ടല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നു രാവിലത്തെ പരിപാടിയൊക്കെ? ചായ ഒക്കെ കുടിച്ചോ?
3: ഓക്കെ,
2: അപ്പൊ എന്തായാലും അങ്ങനെ ഹാപ്പി ഹാപ്പി ഒക്കെ ആയിട്ട് പോകട്ടെ. അപ്പൊ ഇന്നത്തെ ആശംസ ആർക്കാണ് അറിയിക്കുന്നേ? ഓക്കെ, തീർച്ചയായിട്ടും കുഞ്ഞുപിള്ള ചേട്ടൻ. എന്തോ
3: വെള്ളി വെളുത്ത ചാനി കറക്കുമാ കേൾക്കുന്നേ?
2: ഓക്കെ ഓക്കെ. എന്തോ
3: ഒരു കൊച്ചു പാട്ട് പാടാനുണ്ടായിരുന്നു.
2: ആ, ചെറുതായിട്ടൊരു പാട്ട് പാടിക്കോ.
3: ഞാനേ 1968 മുതൽ നിൽക്കുന്ന ഞാൻ ആദ്യം പഠിപ്പിച്ച കുട്ടികളെ അവരുടെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു.
2: ഓക്കെ,
3: ആദ്യത്തെ ആദ്യമായി വന്നവരെല്ലാം ഡിപ്പാർട്ട്മെന്റ് ബേസം പറ്റി എനിക്ക്
2: എല്ലാവർക്കും
3: നമസ്കാരം. പജ പരിമാരു പാദം പജ പജി മാറിയ
2: ഹലോ.
3: ഹലോ.
2: ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കുഞ്ഞുപിള്ള ചേട്ടാ വിളിച്ചതില്. അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. ഒരു അടിപൊളിയായിട്ടുള്ള ദിവസവും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞുപിള്ള ചേട്ടനാണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടൊക്കെ പാടുത്തുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ഡേ വിഷസും നമ്മുടെ മോർണിംഗ് മോജോ കേൾക്കുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ദിവസവും ഒക്കെ ആശംസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് രണ്ട് മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. അനീഷ് ചേട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് എലിക്കുട്ടി, സുഖമാണോ? സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അനീഷ് ചേട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജ് ഇതാണ്. ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, 20th വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിഷസ് പറയണേ എന്ന് പറഞ്ഞിട്ട് അനീഷ് സുജാത എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. 20 ഇയർ ഓഫ് വെഡിങ്. അപ്പോൾ എന്താ പറയാല്ലേ, വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ദിവസമാണ് അനീഷ് ചേട്ടനും സുജാത ചേച്ചിയും സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അനീഷ് ചേട്ടനും സുജാത ചേച്ചിക്കും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. അബ്ദു ചേട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് എലിക്കുട്ടി, ഇന്ന് എൻ്റെ ഫ്രണ്ട് മുഹമ്മദിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു വിഷസ് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അബ്ദു ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മുഹമ്മദ് ചേട്ടനു വേണ്ടിയിട്ട് ഒരു അടിപൊളി ഹാപ്പി ബർത്ത് ഡേ വിഷസ് അറിയിക്കാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങളുടെയും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ആശംസകൾ അറിയിക്കാനായിട്ട് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് വിളിക്കാൻ മറക്കണ്ട. ടു ദ നമ്പർ 0474-291-9090-0974-291-9090. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടും ആശംസകൾ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909562649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-272-222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യെസ് അങ്ങനെ നമ്മുടെ ലാലേട്ടൻ പാടിയിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഹോൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ടാരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഞാനിത് കൊട്ടാരിക്കരത്ത്
0: നിന്നും ബിൻസി സാബു. ബിൻസി ചേച്ചിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖായിട്ടിരിക്കുകയാണ്. ഓക്കെ, പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്ക് വേണ്ടിയിട്ടാണ്?
1: വിഷസ് എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും. നരിലയിലാണ് വീട്.
0: ഓക്കെ.
1: പപ്പയുടെയും അമ്മയുടെയും 51st വെഡിങ് ആനിവേഴ്സറി ആണ്.
0: 61st?
1: 51.
0: ഓക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് ആണ് അറിയിക്കുന്നത് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും 51st വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ ബിൻസി ചേച്ചിയുടെ പപ്പയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ആശ്രയ FM ഫാമിലിയുടെ എല്ലാവിധ വെഡിങ് ആനിവേഴ്സറി ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും ബിൻസി ചേച്ചിക്കും ഫാമിലിക്കും ഇന്നത്തെ ഒരു ദിവസവും ബ്യൂട്ടിഫുൾ ആവട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും നമ്മളെ വിളിക്കുക, വിഷസ് ഒക്കെ അറിയിക്കുക, വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ ചേച്ചി, എന്താ ചെയ്യുന്നേ? വീട്ടിലാരൊക്കെയുണ്ട്? ഓക്കെ, അപ്പൊ എല്ലാരെയും അന്വേഷിച്ചു എന്ന് പറയാ, വീണ്ടും വിളിക്കാം. ഓക്കെ ചേച്ചി, താങ്ക് യു. എന്തോ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറയണമെങ്കിൽ നമ്മുടെ ഉച്ചക്കത്തെ ലൈവില് വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന പാട്ട് വെച്ച് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബിൻസി ചേച്ചിയാണ്. ബിൻസി ചേച്ചിയുടെ പപ്പയുടെയും അമ്മയുടെയും 51st വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 51 years. ഓ മൈ ഗോഡ്, അല്ലേ? എത്ര വലിയൊരു ജേണിയാണ് അവർ രണ്ടുപേരും കൂടി മുന്നോട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ബിൻസി ചേച്ചിയുടെ പപ്പയും അമ്മയും ഫാമിലിയും എല്ലാവരും ചേർന്ന് ആ ഒരു ഫാമിലി ജീവിതം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷമൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് കുറച്ച് മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുഷ ചേച്ചിയാണ്. മനുഷ്യനെ തകരാതെ തളരാതെ പിടിച്ചു നിർത്താൻ വേണ്ട മരുന്നാണ് സ്നേഹം. അത് ഹൃദയം കൊണ്ട് കൊടുക്കുക, ഹൃദയം കൊണ്ട് മാത്രം സ്വീകരിക്കുക. ഞാൻ സുഷ, ആശ്രയ ഫാമിലിയിലെ പ്രിയ ശ്രോതാക്കൾക്കും പ്രിയപ്പെട്ട പ്രതിഭ മാഡം കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഫാമിലി മെമ്പേഴ്സിനും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഷി ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു ഗുഡ് ഡേ വിഷസ് നമ്മൾ അറിയിക്കുന്നു. പ്രത്യേകമായിട്ടും മാഡം കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ ആശ്രയ FM ഫാമിലിയുടെ ഒരു ഗുഡ് ഡേ വിഷസ് കൂടി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ആശംസകൾ അറിയിക്കാനായി വിളിക്കാൻ മറക്കണ്ട, മടിക്കേണ്ട. അറ്റ് ദ നമ്പർ 0404291909 0. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും വിഷസ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Likutti. അങ്ങനെ 9 മണി സമയം ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മോർണിംഗ് മോജോയിലൂടെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ, ഗുഡ് മോർണിംഗ് ഏലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തോന്നുന്ന ഒരാളും കേട്ടുകൊണ്ടേയിരിക്കാൻ മടിയില്ലാത്ത ഒരാളും, അങ്ങനെ ഒരു കൂട്ട് വേണം എല്ലാ മനുഷ്യർക്കും. ഇന്ന് എന്റെ ജന്മദിനമാണ്, എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജയലേഖ ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ജയലേഖ ചേച്ചിക്ക് നമ്മുടെ ആശ്രയ FM ഫാമിലിയുടെ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനീനയാണ് കേട്ടോ. ഇന്ന് ഹസ്ബൻഡ് ലിജോയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ബർത്ത്ഡേ വിഷസ് പറയണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ്, ബർത്ത്ഡേ വിഷസ് ടു മൈ ഹസ്ബൻഡ്, ഹാപ്പി ബർത്ത്ഡേ ലിജോ ബൈ സാറമോൾ ആൻഡ് മമ്മി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലിജോ ചേട്ടനും ആശ്രയ FM ഫാമിലിയുടെ ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ തങ്കമണി ടീച്ചറും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ആശ്രയ ആൻഡ് ഏലിക്കുട്ടി, ഏവർക്കും സുഖമല്ലേ, നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞൊരു മെസ്സേജാണ്. ഒപ്പം തന്നെ ഒരു നാടിന്റെ സംസ്കാരത്തെ വളർത്തിയും അനേകങ്ങൾക്ക് അറിവും ആയിരങ്ങൾക്ക് അന്നവും നൽകിയ എന്റെ ഉമ്മന്നൂർ സെന്റ് ജോൺസ് വൊക്കേഷണൽ സ്കൂള് ഇന്ന് സപ്തതി ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ഇന്ന് സപ്തതി ആഘോഷിക്കുന്ന സെന്റ് ജോൺസ് വൊക്കേഷണൽ സ്കൂളിലുള്ള എല്ലാവർക്കും ആശംസകൾ നമ്മുടെ ആശ്രയ FM ഫാമിലിയുടെ പേരിലും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് ഗുഡ് മോർണിംഗ് ഗുഡ് ഡേ വിഷസ് എത്തിയിട്ടുണ്ട്. മണികണ്ഠൻ ചേട്ടൻ, ആബേൽ ചേട്ടൻ, അതുപോലെ തന്നെ നമുക്ക് ശശികല ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ജനക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, മിനി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ മുഹമ്മദ് ചേട്ടനും അതുപോലെ തന്നെ സുലൈ അയനിക്കോട് ചേട്ടനും ഒക്കെ ഗുഡ് ഡേ വിഷസും ഗുഡ് മോർണിംഗ് വിഷസും നമുക്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിഷിംഗ് സെഗ്മെന്റിലൂടെ വിഷസ് അറിയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് ബർത്ത്ഡേയും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിക്കുന്നവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് നമ്മൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ഒരുപാട് അപ്ഡേഷൻസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474 2722. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

Yes, we are back on Morning Mojo with me, RJ Elikutti Studio. Clockil സമയം ദാ 9 മണി കഴിഞ്ഞ 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള കുറച്ച് അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടുള്ള ഒരു സമയമായിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത് മെഡിക്കൽ ക്യാമ്പിനെ പറ്റിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്, പബ്ലിക് ലൈബ്രറിയിലാണ്. 20-ാം തീയതി രാവിലെ 7 മണി മുതൽ 12 മണി വരെയാണ് ഈ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ ഒരു നമ്പർ പറഞ്ഞു തരാം. നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. നമ്പർ ഇങ്ങനെയാണ്, 9188161078. ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9539874483. 9539874483. സൗജന്യ മെഡിക്കൽ ക്യാമ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 20-ാം തീയതി രാവിലെ പബ്ലിക് ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കാനായിട്ട് പോകുന്നത്. രാവിലെ 7 മണി മുതൽ 12 മണി വരെ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാം. ഒപ്പം തന്നെ സെപ്റ്റംബർ 23 നമ്മളുടെ ദേശീയ ആയുർവേദ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. അന്നത്തെ ദിവസവും ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ മരുന്ന് ആവശ്യമായിട്ടുള്ള ചികിത്സയൊക്കെ ഫ്രീ ആയിട്ട് തന്നെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർക്കുണ്ട് എങ്കിൽ അവർക്കും ഒരു നമ്പർ പറഞ്ഞു തരാം, 9072155809 9072155809. അതുപോലെ തന്നെ 9645599633 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിനെ പറ്റി, ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് ഈ ഒരു ക്യാമ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അറിയാനായിട്ട് സാധിക്കും. സെപ്റ്റംബർ 23 രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരിക്കും ഈ ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള അപ്ഡേഷൻസും വിശേഷങ്ങളും ഒക്കെ ഇനിയും പറയാനായിട്ടുണ്ട്. കൂടെ കുറച്ച് പാട്ടുകളൊക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജിയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജു ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജു സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജു, വിലക്കുറവിന്റെ വിസ്മയം.
4: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-272-222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ആഹാ, വാട്ട് എ പവർഫുൾ സോങ്. അങ്ങനെ ഒരു പവർഫുൾ പാട്ടൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ ലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 9 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ഈ ജില്ലയിലുള്ള കുറച്ച് വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ അഞ്ചൽ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മലയാറ്റൂർ ട്രസ്റ്റ് 19th മലയാറ്റൂർ പുരസ്കാരത്തിനായിട്ടും യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസിനും വേണ്ടിയിട്ടുള്ള കൃതികൾ ക്ഷണിച്ചിട്ടുണ്ട്. 2021 ശേഷം പ്രസിദ്ധീകരിച്ചിട്ടുള്ള നമ്മുടെ മലയാളത്തിലെ മികച്ച മൗലിക കൃതികളായിരിക്കും ഈ ഒരു അവാർഡിനെ പരിഗണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. 25,001 രൂപയും അതുപോലെ തന്നെ ആർട്സ് ബി ഡി ദത്തൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ശില്പവും പ്രശസ്തി പത്രവുമാണ് മലയാറ്റൂർ പുരസ്കാരമായിട്ട് നൽകുന്നത്. അതുപോലെ തന്നെ 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് മലയാറ്റൂർ പ്രൈസ് ആയിട്ട് നൽകുന്നത്. സോ ഗ്രന്ഥകർത്താക്കൾക്കോ അല്ലെങ്കിൽ പ്രസാധകർക്കോ ഒക്കെ ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ട് കൃതികൾ അയച്ചു നൽകാനായിട്ട് സാധിക്കുന്നതാണ്. 3 കൃതികളും അതുപോലെ തന്നെ വായനക്കാരുടെ ശുപാർശയുമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. 10th October വരെ സമയമുണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം ഞാനൊന്ന് പറഞ്ഞു തരാം. ഡോക്ടർ വി കെ ജയകുമാർ, ചെയർമാൻ മലയാറ്റൂർ ട്രസ്റ്റ്, ശബരിഗിരി, അഞ്ചൽ, പി ഒ, കൊല്ലം. പിന്നെ 691306 അഡ്രസ് ഒരിക്കൽ കൂടി പറയാം. ഡോക്ടർ വി കെ ജയകുമാർ, ചെയർമാൻ മലയാറ്റൂർ ട്രസ്റ്റ്, ശബരിഗിരി, അഞ്ചൽ, പി ഒ, കൊല്ലം. പിൻ 691306. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 10th October ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിശേഷങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട് കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
4: Maadapithakkalavuka evarudeyum valiya swapnam. Aa swapnathilekkulla vishwasiniyamaya vazhikattiyaanu Neovita Fertility Center. Aadhunika IVF ulpadeyulla noodana fertility chikitsakalum parijayasambandharaya vidagdharude vyaktigatha paricharanavum pratheekshayude thudakkam. Neovita Fertility Center, Ayathil Junction, Kollam.
5: 40 varshathe vishwastha paramparayumayi New Padma Textiles. Ladies wear, kids wear, men's wear, wedding wears thodangi athyugran collections inde വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

കടമ്പ കടക്കണമെങ്കിൽ ഇനി 4 സ്റ്റെപ്പാണ് നമ്മൾ അങ്ങോട്ട് ചാടി കടക്കേണ്ടതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം നടപ്പിലാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരളം തന്നെയാണ്. അപ്പോൾ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കും, ഇതിപ്പോൾ എന്താണാവോ ഈ ഒരു കാര്യം. ഈ ഒരു അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ പറയുന്ന ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ വീഡിയോ ഗെയിമിൻ്റെ മാതൃകയിലുള്ള ഒരു ഓൺലൈൻ ടെസ്റ്റാണ് ഇത്. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോകൾ നമ്മുടെ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ വീഡിയോയിലും കുറഞ്ഞത് 2 അപകട സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അവ നമ്മൾ തിരിച്ചറിഞ്ഞ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ കൃത്യസമയത്ത് നമ്മൾ ഈ അപകട സാധ്യത തിരിച്ചറിഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ മാർക്ക് അവിടെ നഷ്ടമാകും കേട്ടോ. അപ്പോൾ ശരി ഉത്തരത്തിന് 10 മാർക്കും അതുപോലെ തന്നെ 10-ൽ 60 മാർക്ക് ലഭിച്ചാൽ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ടെസ്റ്റ് പാസ്സാവാനായിട്ട് പോകുന്നത്. പിന്നെ ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചതിന് ശേഷം ഒരുപാട് ദിവസം നമുക്കിങ്ങനെ കറങ്ങിയടിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല. 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു പുതിയ പരീക്ഷ എഴുതിയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ ടെസ്റ്റിനുള്ള പരിശീലനവും നൽകി തുടങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, നോക്കുവാണെങ്കിൽ ഇപ്പോൾ റോഡിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു പശ്ചാത്തലം നമ്മൾ കാണുന്നുണ്ടല്ലേ. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസംബർ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു ടെസ്റ്റ് നിർബന്ധമാക്കാനാണ് നമ്മുടെ ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. സോ ഇനി ഡിസംബർ തൊട്ട് ഈ ഒരു റോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നവരതാ ഈ ഒരു കടമ്പ കൂടി കടക്കാനായിട്ട്. ഏത് കടമ്പയാണ്? ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന കടമ്പ കൂടി കടക്കാനായിട്ട് റെഡി ആയിക്കോളൂ. ഞാൻ ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യാണ്, ദിസ് മോർണിംഗ് മോജു വിത്ത് മീ ആർ ജെ ലിക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര
4: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.
5: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ആ സമയം 9 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ്. കൂടിയുള്ളത് ഞാൻ ആർജെ എലിക്കുട്ടിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഒരുപാട് അപ്ഡേഷൻസും ഇൻഫർമേഷൻസും ഒക്കെ ഇങ്ങനെ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ കറങ്ങി നമ്മുടെ മോർണിംഗ് മോജോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയം ഇങ്ങനെ അടുത്തിരിക്കുന്നു എന്ന് സാരം. പക്ഷേ പോകുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള 2 ഡയറക്ടേഴ്സിൻ്റെ ബർത്ത് ഡേ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം, September 18th എന്ന് പറയുമ്പോൾ. അതിലെ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ക്രിറ്റിക്കലി അക്ലൈംഡ് ആയിട്ടുള്ളൊരു ഡിറക്ടറാണ്, വിഷണറി ഫിലിംസിൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്, ദ വൺ ആൻഡ് ഓൺലി ലിജോ ജോസ് പെല്ലിശ്ശേരി. LJP ഇറ്റ്സ് എ ബ്രാൻഡ്, നമുക്കറിയാം അല്ലേ. അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ ആണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അങ്കമാലി ഡയറീസ്, ഈമായു, ജല്ലിക്കെട്ട്, ചുരുളി, നൻപകൽ നേരത്ത് മയക്കം, അങ്ങനെ ഒരുപാട് അട്ടിപൊളി സിനിമകൾ ഡിറക്റ്റ് ചെയ്ത് നമുക്ക് നൽകിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ലിജോ സർ. സോ സാറിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹാപ്പി ബർത്ത് ഡേ വിഷസ് നമ്മൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളെ ഒരുപാട് കുടുകൂടാ ചിരിപ്പിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള സിനിമകളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഡിറക്ടറും സ്ക്രീൻ റൈറ്ററും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് മിഥുൻ മാനുവൽ തോമസ്. ആട്, അഞ്ചാം പാതിര, അബ്രഹാം ഓസ്ലർ തുടങ്ങിയ മൂവിയൊക്കെ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് മിഥുൻ മാനുവൽ തോമസ്. അദ്ദേഹത്തിൻ്റെയും ബർത്ത് ഡേ ആണ്. സോ രണ്ടു പേർക്കും ഒരു അടിപൊളി ഹാപ്പി ബർത്ത് ഡേ വിഷസ് നമ്മുടെ ആശ്രീ FM ഫാമിലിയുടെ പേരിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. അപ്പം ഇനിയും ഒരുപാട് കിടിലൻ അപ്ഡേറ്റ്സും പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം. മാത്രമല്ല ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് നല്ല പരിപാടികൾ വരുന്നുണ്ട് റേഡിയോ വണ്ടിയുമായിട്ട്. നമ്മുടെ ആർജെ ശ്രീശാന്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗുഡ് ഡേ വിഷ് ചെയ്ത്. ഇറ്റ്സ് മീ ആർജെ എലിക്കുട്ടി, സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: Pirepadans Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Frozen foodukal thedi alayendathilla Antarashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foodsil ninnum thirinjedukkam GMC Frozen Foods Nirmala Hospital Building Kunnakara Adu Road Kottarakara
3: Fashionum trendum ini swapnamalla ningalude fashion swapnangal ini mithamaya vilayil Bhavana Fashion and Retail Kottarakara Bhavana a complete fashion destination നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യാത്രയായ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. ഓണാശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: Yes, once again we are back on Radio 1T with me, RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിൽ എത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്? സുനിലേട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
1: നീലേശ്വരം.
0: നീലേശ്വരത്താണ്. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഹാപ്പി ആയിട്ട്
1: പോകുന്നു.
0: ഓക്കെ, അതുപോലെ ഇന്ന് പോകാൻ സാധിക്കട്ടെ കേട്ടോ. ശരി, അപ്പം എങ്ങനെയുണ്ട് ജീവിതമൊക്കെ?
1: ഓട്ടോ
0: ഓടി ജീവിക്കാം. പാവങ്ങളുടെ വണ്ടി കൂട്ടുപിടിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, ഓട്ടം ഉണ്ടോ?
1: ഓട്ടം കുഴപ്പമില്ലാണ്ട് പോകുന്നു. മോശം, പൊതുവെ നമ്മളെ മോശമാണല്ലോ, അഡ്ജസ്റ്റായി പോകുന്നു.
0: പൊതുവെ ഈ മേഖല കുറച്ച് മോശമാണ്, എന്നിരുന്നാൽ പോലും
1: ഡള്ളാണ്. എങ്കിലും പോകുന്നു. ഇത്തിരി ആട്ടോ ഫ്രീ സർവീസ് ഒക്കെ നടക്കുന്നു, തുടങ്ങുന്നുണ്ട്. നമുക്ക് പൊതുവെ ഡിമാണ്.
0: ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു രംഗത്ത് ഇത്ര തട്ടുകേട് വരാൻ കാരണം എന്താണെന്നാണ് ചേട്ടൻ കരുതുന്നത്?
1: അധികമായ ഇപ്പോഴത്തെ ഈ പ്രിയദർശിനി സർവീസ്, അത് വന്നതിന് ശേഷം കുറെ അധികം ഡിമായി. പിന്നെ അതിനു മുമ്പ് ടൂ വീലർ ആക്ടീവ മാതിരിയുള്ള വാഹനം, ടൂ വീലറുകൾ ഇഷ്ടംമാതിരി ഉണ്ട്.
0: പേഴ്സണലി
1: വാഹനങ്ങളാണ്. കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും വണ്ടികളായി. അങ്ങനെ കുറെ വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് പൊതുവെ നമുക്ക് ഡിമായത്.
0: ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഇപ്പൊ
1: ഒക്കെയാണല്ലോ, കഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റൂലോ നമുക്ക് ആർക്കും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എത്ര നാളായി ഓട്ടോ രംഗത്ത് ഇറങ്ങിയിട്ട്?
1: 26 വർഷമായി.
0: 26 വർഷമായി. ഓക്കെ, അപ്പൊ ചെറിയ എക്സ്പീരിയൻസ് അല്ല.
1: അല്ല, അതല്ലേ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, ചെറിയ എക്സ്പീരിയൻസ് അല്ല.
0: ഓക്കെ,
1: 10 വർഷമായത്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഈ ഒരു ഓട്ടോ രംഗത്തേക്ക് ഇറങ്ങാൻ കാരണം എന്താ?
1: സ്വയം തൊഴിൽ കണ്ടെത്തിയതാണ്. തൊഴിൽ വേണ്ടേ? മറ്റുള്ള പണികൾക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് സ്വയമായിട്ട് തൊഴിൽ കണ്ടെത്തി ഈ ഫീൽഡിൽ
0: ഇറങ്ങിയതാണ്.
1: കുറച്ചുകൂടെ വരുമാനം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഓട്ടങ്ങൾ കൂടുതലുണ്ടായിരുന്നു. ഇന്ന പൈസ കൂടുതലുണ്ടെങ്കിലും ആദ്യപോലുള്ള ഓട്ടങ്ങൾ ഇല്ല. വാഹനങ്ങൾ കൂടിപ്പോയി, വിഷയങ്ങൾ അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളായിട്ട് പോകും.
0: ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടാരികളിലെത്തി. ഓട്ടോ ഡ്രൈവറായ സുനിലേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. സോ ആരും ഇങ്ങ് പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ആ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇല്ല ഇല്ല സൊല്ല ഒരു ഗണം പോതും.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 19.9 നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലത് ഓട്ടോ ഡ്രൈവറായ നമ്മുടെ സുനിലേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ ചേട്ടാ,
1: ഡ്രൈവിംഗ് മേഖല എന്ന് പറയുമ്പോൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളാണ്. അപ്പൊ പറയുകയാണെങ്കിൽ സുനിലേട്ടന് 26 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ വലിയൊരു കാലയളവ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ 26 വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മുടെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ഒരു നല്ല അനുഭവം, ഒരു മോശം അനുഭവം മനസ്സിൽ മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
2: എന്ന് പറയുന്നത് നമ്മൾ ഒരു ആക്സിഡന്റ് സമയത്തേക്ക് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോവുകയും ഒക്കെ നല്ല ഒരുപാട് സഹായങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ മറക്കാത്ത കാര്യങ്ങൾ.
1: എനിക്ക് തോന്നുന്നു ഈ ആക്സിഡൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ പൊതുവെ ഇപ്പം ആരും അങ്ങനെ ആക്സിഡൻസ് നോക്കാറില്ല എന്നുള്ളതാണ് കാരണം. ആരും തലയിട്ട് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാകും എന്ന രീതിയിൽ നോക്കാറില്ല. പക്ഷെ നമ്മുടെ ഓട്ടോ ഷേട്ടർമാർ എല്ലാവരും അതിനെ അങ്ങനെയല്ല നോക്കി കാണുന്നത്. ആരെ ആപത്ത് വന്നാലും നോക്കാറുണ്ടല്ലേ?
2: ഏത് ആപത്ത് വന്നാലും നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. തീർച്ചയായിട്ടും അതേ സമയത്തായാലും കൊണ്ടുപോകാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ്,
1: നമ്മുടെ ജോലിയുടെ ഭാഗമാണ്.
2: നമ്മൾ ജോലിയുടെ ഭാഗമാണ്. നമ്മൾ വണ്ടി ചുവരെയാകുമോ അഴുക്കാവുന്നോ നോക്കാറില്ല, കൊണ്ടുപോകും, ക്ലീൻ ചെയ്യും, അത്രേ ഉള്ളൂ.
1: എപ്പോഴെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ അങ്ങനെ കൊണ്ടുപോയിട്ട്?
2: പണിയൊന്നും കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പം അത് പണ്ട് കാലങ്ങളിൽ, ഇപ്പടുത്ത കാലങ്ങളിലൊന്നും അങ്ങനെ വിഷയമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു.
1: എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു സമയത്ത് ഒരു ചേട്ടനെ പരിചയപ്പെട്ട ചേട്ടൻ പറഞ്ഞു പണ്ടൊരിക്കൽ ഇതുപോലെ ഓട്ടോയിൽ ഒരു ഒരു ആക്സിഡന്റ് പറ്റി ഒരു ആളെ കൊണ്ടുപോയപ്പോ ലാസ്റ്റ് ചേട്ടൻ ഇടിച്ചിട്ടതാണെന്ന രീതിയിൽ വാർത്ത വന്നു പറഞ്ഞു.
2: അതൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു സമയത്ത് ഉണ്ടാവുമല്ലോ. നമ്മള് നോക്കേണ്ട കാര്യമില്ല, നമ്മളെ കൊണ്ട് ഒക്കുന്നേ സഹായം ചെയ്യുക പോരുക, അത്രേ ഉള്ളൂ,
1: അത്രേ ഉള്ളൂ,
2: അത്രേ ചിന്തിക്കാറുള്ളൂ.
1: കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ഈ ജീവിതം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു, കുഴപ്പമില്ല.
1: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും മുൻപോട്ടും ഇതുപോലെ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ. പഴയതിനേക്കാൾ നല്ല ഓട്ടം കിട്ടട്ടെ. പരിചയപ്പെടുന്ന സന്തോഷം.
2: സന്തോഷം ഇവിടെ വരാറുണ്ട്, ആശ്രയയിൽ വരാറുണ്ട്. വരാറുണ്ട് പിന്നെ ആശ്രയ നമ്മൾ മൂന്ന് കാര്യങ്ങളൊക്കെ വരാറുണ്ട്.
1: ഓക്കെ, ശരി ശരി. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെടുന്നത് ഓട്ടോ ഡ്രൈവറായ സുനിലേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 19.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ തൊട്ടരികിലെത്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: സുരേഷ് ബാബു.
0: സുരേഷ് ചേട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
1: നീലേശ്വരം.
0: നീലേശ്വരത്താണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഞാനും ഭാര്യയും രണ്ടു മക്കളും.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മൂത്ത മോള് ബിബിഐക്ക് പഠിക്കുന്ന വേളയാണ്. ആറി
0: പെൺമക്കളാണ്. അടിപൊളി. ശരി, അപ്പൊ സന്തോഷമായിട്ട് പോകുന്നു.
1: സന്തോഷമായിട്ട് പോകുന്നു.
0: അപ്പൊ ജീവിതത്തെ എങ്ങനെയാണ്? ജീവിതത്തിന്റെ പോക്ക് എങ്ങനെയാണ്?
1: വലിയ കുഴപ്പമില്ലാതെ പോകുന്നു.
0: വലിയ കുഴപ്പമില്ല, തട്ടിയും മുട്ടിയും പോകുന്നു.
1: ഇപ്പോഴത്തെ ഒന്നാമത് ഇപ്പോഴത്തെ ഈ എന്തോ രാഷ്ട്രീയം പറയുമല്ല, പ്രിയദർശിനി. ഞാൻ ഓട്ടോ ഓടിക്കുവാണല്ലോ. ഈ പ്രിയദർശിനി ഫ്രീ സർവീസ് വന്നില്ലേ, അതിനുശേഷം വലിയ ദുരിതമാണ്. പിന്നെ ഭയങ്കര ദുരിതം. മൂന്നിലൊന്നും ഓട്ടം പോലും ഇല്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓട്ടം പോയിട്ട് വന്നാൽ 10-50 രൂപ ഓട്ടം പോയിട്ട് വന്നാൽ ചിലപ്പോൾ 30-30 രൂപ റിട്ടേൺ കിട്ടും. ഇതിപ്പോൾ റിട്ടേൺ ഒരാളെ കിട്ടത്തില്ല. അത്യാവശ്യം ഗണപതി അമ്പലത്തിൽ നിന്ന് പണ്ടൊക്കെ ആൾക്കാർ 50 രൂപ കൊടുത്ത് വിളിച്ച് സ്റ്റാൻഡിൽ പോകുമായിരുന്നു. ഇപ്പോൾ അവർ പറഞ്ഞ 10 കോടി നടന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വണ്ടി കിടത്തില്ല. എന്തിനാ ഓട്ടം വിളിച്ച് പോകുന്നത്? അങ്ങനെ ഒരുപാട് ഓട്ടം കുറവുണ്ട്. മൂന്നിലൊന്നും ഓട്ടേ ഉള്ളൂ. ഇനി ഞാൻ 12,000 രൂപയ്ക്ക് ഓടുമായിരുന്നു. ഇപ്പോൾ 500-600 രൂപയ്ക്ക് ഓടുന്നുള്ളൂ. CC മുടങ്ങി, 2 CC മുടങ്ങി.
0: CC ഉണ്ട്.
1: ആ, ആദ്യമായിട്ട് CC 2 മുടങ്ങി, 2 ലോൺ ഉണ്ടായിരുന്നു, 2 മുടങ്ങി.
0: ദൈവമേ, അത് കുറച്ച് കഷ്ടമാണല്ലേ?
1: കഷ്ടമൊന്നുമല്ല, ഭയങ്കര കഷ്ടമാണ്. രാവിലെ 7 മണി വരെ വീട്ടിൽ ആൾക്കാർ കയറി വരുവ പൈസ മേടിക്കാനും. നമ്മൾ ഇന്നുവരെ, എനിക്ക് 52 വയസ്സുണ്ട്, 32 കൊല്ലമായി ഞാൻ വണ്ടി ഓടി തുടങ്ങിയിട്ട്. ഇന്നുവരെ പൈസയുടെ പേര് ആരും വീട്ടിൽ കയറി ഇറങ്ങിയിട്ടില്ല. നമുക്കൊരു പ്രതീക്ഷയില്ല. ഇവർ ഒന്നിനും ഒരു ഇഷ്ടമായ രീതി ആരോടോ പോയി പറയാനാ.
0: പൊതുവേ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓട്ടോ ജീവിതം എന്ന് പറയുമ്പോൾ
1: ഒട്ടും പ്രൈവറ്റ് ബസ്സുകാരെയും നല്ലപോലെ ബാധിച്ചു. പക്ഷേ ഈ ഞങ്ങളെ മാത്രമല്ല, ഞങ്ങൾ മുഖേന ജീവിക്കുന്ന വേറെ ആൾക്കാരുണ്ട്. ഞാൻ ഡെയിലി ഒരു ലോട്ടറി എടുക്കുമായിരുന്നു. ആ ലോട്ടറി ഞാനിപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ ആ ലോട്ടറിക്കാരനെ ബാധിച്ചത്. ഞാൻ 120 രൂപ കൊടുത്തായിരുന്നു ചോറുണ്ടെന്നേ. ആ 120 രൂപ കൊടുത്തപ്പോൾ ഉണ്ണ എൻ്റെ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 3 മണിക്ക് മോളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വല്ലതുകൊണ്ട് അന്നേരം അവിടെ നിർത്തി കഴിക്കും. ഈ ഉച്ചയ്ക്ക് എഴുപ്പ് നിർത്തി. അപ്പോൾ ആ 120 രൂപ ഹോട്ടലുകാരനെ ബാധിച്ച്,
0: എല്ലാവരെയും ബാധിച്ച കാര്യം,
1: എല്ലാവരെയും ബാധിച്ചു. പക്ഷേ ഞങ്ങളെ നല്ലപോലെ ബാധിച്ചു.
0: ഭാവിയിലെങ്കിലും ഒരു മാറ്റം വരുന്ന പ്രതീക്ഷ ഉണ്ടോ?
1: പ്രതീക്ഷ മാറിയേ ഒക്കത്തുള്ളൂ. പ്രതീക്ഷയുടെ അഭാവമല്ല കാര്യം. വെച്ചാൽ ഇപ്പോൾ നാളെ മാറും, മറ്റന്നാൾ മാറും എന്ന് പറഞ്ഞാൽ ഈ

0: കഴിഞ്ഞ 100 ദിവസം എന്ന് വെച്ചാൽ ദിവസം 1000 രൂപ വെച്ച് എനിക്ക് നഷ്ടമാണ്. എന്റെ വീട്ടിലൊരു പെണ്ണിന് അല്ല എന്റെ പെണ്ണ് അങ്ങനെ പുറത്തോട്ട് പറഞ്ഞാൽ പോയാലും 10-15 രൂപ അല്ലെ 30 രൂപയുടെ ലാഭമേ കിട്ടുന്നുള്ളൂ ഡെയിലി. കാരണം നമ്മൾ 15 രൂപ ഡിസ്റ്റൻസിൽ യാത്ര ചെയ്യുന്നുള്ളൂ. പക്ഷേ 1000 രൂപ എന്റെ വീട്ടിൽ വരാനുള്ള 1000 രൂപ ഡെയിലി നഷ്ടമാകുന്നത്
1: മനസ്സിലായി.
0: അത് എവിടെ നിന്ന് കിട്ടും?
1: പൊതുവെ പറയണമെങ്കിൽ എല്ലാ മേഖലയിലും ഒരു വലിയ തട്ടുകേട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു വലിയ പ്രതീക്ഷയോടെ മുൻപോട്ട് പോവാം, ജീവിതം മാറുമെന്ന് പ്രതീക്ഷ പോവാം. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്നതിന് സന്തോഷം, ഹാപ്പി ആയിട്ട് പോട്ടെ കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: യെസ്, അപ്പൊ എന്തായാലും നമ്മളെ കരുതി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെടുന്നത് ഓട്ടോ ഡ്രൈവറായ സുരേഷ് ചേട്ടനെയാണ് കേട്ടോ. ദൈതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരയിൽ എത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: പേര് സുനിൽ.
0: ഏ, രണ്ടാമത്തെ സുനിലേട്ടനാണ് നമ്മൾ പരിചയപ്പെട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ശരി, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
1: അമ്മയും ഞങ്ങളും.
0: ഓക്കെ, ശരി, ഹാപ്പി ആയിട്ട് പോകുന്നല്ലാരും.
1: ആ, കുഴപ്പമില്ല.
0: എന്താ ചെയ്യുന്നത്?
1: ഓട്ടോ ഓടിക്കുന്നു.
0: ഓട്ടോ ഓടിക്കുക, നമ്മുടെ പാവങ്ങളുടെ വണ്ടി കൂട്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ?
1: വളരെ മോശം.
0: വളരെ മോശമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതേ അഭിപ്രായമാണല്ലോ. എന്ത് പറ്റി ഈ അഭിപ്രായം വരാൻ?
1: പ്രിയദർശിനി ഒക്കെ തുടങ്ങിയതിനു ശേഷം ഒട്ടും ഇല്ല. നേരത്തെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോ ട്രെയിനകത്തും ആണില്ല, ഒന്നുമില്ല, ഇങ്ങനെ വന്ന് കിടക്കുക.
0: കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ കാര്യം.
1: നല്ല ബുദ്ധിമുട്ട്, കുറച്ചല്ല, നല്ല ബുദ്ധിമുട്ട്.
0: നല്ല ബുദ്ധിമുട്ടാണ്.
1: നല്ല ബുദ്ധിമുട്ട്.
0: അപ്പോ മുൻപത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പം ഓട്ടത്തിന്റെ കുറവ് കാരണം നമ്മുടെ ജീവിതം കുറച്ച് കഷ്ടത്തിലാണ്.
1: ഇപ്പൊ കഷ്ടത്തില.
0: അപ്പം ഓട്ടോ രംഗത്തേക്ക് ഇപ്പൊ എന്തുകൊണ്ട് ഇറങ്ങിയത്?
1: വണ്ടിയോടെ ഇറങ്ങിയിട്ട് 18 വർഷമായി. വരുമാന മാർഗമായിട്ട് ഇറങ്ങിയതാണ്. ആ ഇറങ്ങിയ സമയത്തൊക്കെ നല്ല ഓട്ടോ ഉണ്ടായിരുന്നു. ഈ ഇപ്പൊ ഒരു കൊറോണയ്ക്ക്
0: ശേഷം കുറച്ച് തട്ടുകടാണ്.
1: നല്ല നല്ല തട്ടുകടാ.
0: എത്ര നാളായി ഇറങ്ങിയിട്ട്?
1: 19 വർഷമായി.
0: 19 വർഷം. ഇവിടുത്തെ ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല നല്ല പരിചയ സമ്പത്തായ ഓട്ടോ ഡ്രൈവേഴ്സ് ആണല്ലോ
1: എല്ലാരും. മിക്കവാറും അല്ല, ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇറങ്ങിയവരും ഞങ്ങൾക്ക് മുന്നേ ഇറങ്ങിയവരും ഒക്കെ.
0: നിങ്ങളുടെ ഇവിടുത്തെ ഒരു ജീവിതം എങ്ങനെയാണ്? എല്ലാവരും
1: എല്ലാം നല്ല നല്ല നല്ല ബന്ധമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ്. വീട് പോലെ.
0: ഒരു വീട് പോലെയാണ്.
1: ഇത് ഇപ്പൊ ഇതാണ്ട്, ഇത് ചന്ദമുഖ സ്റ്റാൻഡിൽ വിടുന്ന വണ്ടിയാ, ഇതും ചന്ദമുഖ സ്റ്റാൻഡിൽ വിടുന്ന വണ്ടിയാ. മിക്കവാറും എല്ലാം ഓരോ സ്റ്റാൻഡിലെ വണ്ടികളാ. പക്ഷെ ട്രെയിൻ വരുമ്പോ എല്ലാരും ഇവിടെ ഒരു വണ്ടി ഒരേപോലെ എടുക്കും. അവിടെ ആ കിടക്കുന്ന എല്ലാം പാസ് തരുവാ, പാസ് ഉള്ള വണ്ടികള്. ഞങ്ങൾക്കൊക്കെ പാസ് ഇല്ലാത്ത വണ്ടികൾ. ഞങ്ങളെല്ലാം ഇവിടെ മാറി കിടക്കും, അവരെല്ലാം അകത്തും കിടക്കും.
0: ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സ്റ്റാൻഡില് മറ്റു ഹോട്ടൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല?
1: ഇല്ലില്ല, ഇത് റെയിൽവേ സ്റ്റേഷനാ. സ്റ്റാൻഡ് സ്റ്റാൻഡ് ഞങ്ങളുടെ സ്റ്റാൻഡ് അപ്പുറത്താ, ജംഗ്ഷനില്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് ട്രെയിൻ വരുമ്പോഴേ ഞങ്ങൾ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇപ്പൊ ട്രെയിൻ വരും.
0: നല്ല സഹോദര ബന്ധം കീപ്പ് ചെയ്യുന്ന ഡ്രൈവേഴ്സാണ്
1: എല്ലാരും. ഈ ഇവിടെ കൊട്ടാരക്കര മൊത്തവും, അതായത് രണ്ടു മൂന്ന് സ്റ്റാൻഡിലെ വണ്ടികളുണ്ട്, മൂന്നാല് സ്റ്റാൻഡിലെ വണ്ടികളുണ്ട്. എല്ലാ ട്രെയിൻ വരുമ്പോ ഇവിടെ വരും.
0: സ്റ്റാൻഡ് മാറുന്നതിന് പ്രശ്നമൊന്നുമില്ല.
1: ഇവിടെ അങ്ങനെ വിഷയമില്ല. എല്ലാരും പരിചയക്കാരും, എല്ലാരും കൂട്ടുകാരാ.
0: അത് അടിപൊളി കേട്ടോ. എല്ലാവരും സഹോദര ബന്ധം കീപ്പ് ചെയ്ത് സഹോദരത്തോടെ പോകുന്ന ഡ്രൈവേഴ്സ് ആണ്.
1: ആ,

0: പോരാതെ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19.9 നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്താ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നമ്മുടെ സുനിലേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ ചേട്ടാ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഓട്ടോ ഫീൽഡ് കുറച്ച് പ്രശ്നത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അടുത്ത ടെസ്റ്റിന്റെ കണ്ടില്ലേ, പെർമിഷൻ ടെസ്റ്റിന്റെ
0: ഇഷ്യൂ ഉണ്ട്. അതെന്താണ്?
1: അതിപ്പം ഇവിടെ വണ്ടികൾ അങ്ങനെ ടെസ്റ്റ് തുടങ്ങിയിട്ടില്ല, ടെസ്റ്റ് ആവാറായ വണ്ടികളുണ്ട്. പറഞ്ഞ ഒരു വട്ടം നമുക്ക് ഫെയിലായി പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പൈസ അടച്ച് വീണ്ടും ചെയ്യണ്ടേ? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ദിവസം പോക്കാം, ഇവിടെ നമ്മള് പൂയപ്പള്ളി ഓടി പോകണം. ഞങ്ങൾക്കൊരു 10-13 kilometers ഉണ്ട്. ഒരു ദിവസം പോയി അവിടെ പാസ്സായില്ലെങ്കിൽ വീണ്ടും വന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത ഡേറ്റ് എടുത്ത് പൈസ അടച്ച് വീണ്ടും പോകണ്ടേ? അപ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ല. നമ്മുടെ സ്റ്റാൻഡിൽ ആരും ടെസ്റ്റ് ഡേറ്റ് ആയിട്ടില്ല. എനിക്കിനി അടുത്ത വർഷമേ ഉള്ളൂ എന്റെ ടെസ്റ്റ്.
0: ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൊണ്ട് കുറച്ചൊക്കെ പ്രശ്നമാണ്.
1: നല്ല ബുദ്ധിമുട്ട്.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ജോബ് വിടേണ്ട അവസ്ഥ വരുമോ?
1: ചിന്തിക്കുന്നുണ്ട്,
0: ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ?
1: ചിന്തിക്കുന്നു,
0: മനസ്സിലായി.
1: പലതും നോക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറിയെങ്കിലും പറ്റും.
0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ജീവിക്കേണ്ട നമുക്കല്ലേ?
1: ജീവിച്ചല്ലേ പറ്റും.
0: ഓട്ടോ കൊണ്ട് ബുദ്ധിമുട്ടാണ്.
1: ബുദ്ധിമുട്ട് ഭയങ്കര.
0: മനസ്സിലായി. അപ്പൊ എന്തായാലും ഓട്ടോ രംഗത്തെ ചേട്ടന്മാർക്കൊക്കെ വളരെ വലിയൊരു പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മുൻപോട്ട് ജീവിക്കണമെങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ മുൻപോട്ട് പോവാം. അപ്പൊ ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, സന്തോഷം.
0: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തിയിരുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കഴിഞ്ഞ 19 years ഓട്ടോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുനിലേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 19.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.

Yes, we are back on Radio Andy with me, RJ Srishant, on Astraya FM 90, Nadiruppum, Nattarukuppum. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ ഉണ്ടുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകളെത്തി ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് വണ്ടിതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ്.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: Ladies and gentlemen, listen up to the loser song.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹൈ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആഴ്ചയിൽ കുട്ടിയാണ്. അപ്പോൾ 12 മണി സമയം തൊട്ട് 2 മണി സമയം വരെ ഞാനിവിടെ ഉണ്ടാവും. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ പോകുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ ഒരു വിന്നറിനെ നമ്മൾ നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജയം ആർക്കിടെക്ട്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ പറയാനായിട്ട് വിളിക്കേണ്ട നമ്പറുകൾ കൂടി ഞാൻ പറഞ്ഞു തരാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474290409 0407429091909. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് സോങ് റിക്വസ്റ്റ് ചെയ്യേണ്ടത് ഈ നമ്പറിലേക്കാണ്: 9526490909 6469409090. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, നമ്മൾ ഒരുമിച്ച് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാം, ആസ്വദിക്കാം കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: ആളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: അതെ, റെഡിയായില്ലേ?
7: എങ്ങോട്ടാ?
6: മറന്നോ, എല്ലാ ശനിയും ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
7: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
9: Ashraya FM 90,
1: Nadinappam, Nattarkoppam.
10: Yasit Kaffi.
11: Ivide ishtam pole paattu.
12: യെസ്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എന്താ 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടി ആദ്യത്തെ ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ട പാട്ട് പറയാനായിട്ട്. നമുക്കത് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
13: ഹലോ,
12: ഇതാരാണ്? സാന്ദ്ര കുട്ടിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? മണിക്കുയിലെ എന്നുള്ള പാട്ടാണ്. ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ? ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് കേൾപ്പിച്ചു തരാൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സാന്ദ്ര കുട്ടിയാണ്. ചോദിച്ചിരിക്കുന്നത് വാൽക്കണ്ണാടി സിനിമയിലെ മണിക്കുയിലെ മണിക്കുയിലെ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. നമ്മുടെ ദാസേടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. രമേശൻ നായർ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ജയചന്ദ്രൻ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമുക്കൊരു മെസ്സേജും എത്തിയിട്ടുണ്ട്. നമുക്ക് ശശികല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ആശ്രയ, എനിക്കൊരു സോങ് വേണം. അംഗം എന്ന മലയാളം മൂവിയിലെ ശരത്കാലങ്ങൾ ഇതിൽ ചൂടുന്നത് എന്ന് തുടങ്ങുന്ന സോങ് ആണ് വേണ്ടത് എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്കും ഒരു ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശശികല ചേച്ചി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടും നമുക്ക് കേൾക്കാം നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ. ശങ്കർ ഗണേഷ് സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ജയചന്ദ്രൻ സാറും അതുപോലെ തന്നെ വാണി ജയറാം മാമും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കണമെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474290909 0474219109. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പാട്ടുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാം. അതിനായിട്ടുള്ള നമ്പർ 9526490909059269409.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
7: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
8: Yasit Coffee.
9: Yasit Coffee.
8: Evide? Ishtam pole vaattu.

0: യെസ് ദാസേട്ടനും സുജാത ചേച്ചിയും കൂടി ചേർന്ന് പാടിയിട്ടുണ്ടായിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: മോഹൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കാണോ? ചേട്ടാ, റേഡിയോയുടെ അടുത്തുനിന്ന് ഒരു അല്പം മാറി നിൽക്കാവോ? ഓക്കെ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖായിട്ട് പോവാണ്.
1: അപ്പൊ എനിക്ക് നേരത്തെ മനസ്സിലായി, വിവാഹത്തിന്റെ കാര്യമാണ് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ അതൊന്നും ചോദിച്ചില്ല. എനിക്ക് ഉണ്ടെന്ന്
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കട്ടെ? ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോ ജയൻ സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മോഹനൻ ചേട്ടനാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങാടി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ദാസേടനും ജാനകിയമ്മയും ഒക്കെ ചേർന്ന് പാടിയിട്ടുള്ള കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമി എന്ന് പറയുന്ന പാട്ടാണ്. ജയൻ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ് അങ്ങാടി എന്നുള്ളത്. നമുക്കറിയാം അദ്ദേഹം എത്ര വലിയൊരു ആക്ടർ ആയിരുന്നു എന്നുള്ളത്, അല്ലേ? അപ്പൊ എന്തായാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മോഹനൻ ചേട്ടൻ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ബിജു തിരുമല സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ശ്യാം സാറിന്റെ മ്യൂസിക് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ വാട്സാപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ചിന്നു ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഏലിക്കുട്ടി, ഞാൻ ചിന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് രാവിലെ മോർണിംഗ് മോജോയിലെ ഏലിക്കുട്ടിയുടെ ശബ്ദം കേട്ടു, വളരെ സന്തോഷം. ഇന്ന് എനിക്ക് അഴകിയ തമിഴ് മകനിലെ ഉന്നാൽ മുടിയും എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഏലിക്കുട്ടിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചിന്നു ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട്, സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ചേച്ചി ചോദിച്ചിരിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടും നമുക്ക് കേൾക്കാം നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ. എ ആർ റഹ്മാൻ സാറ് മ്യൂസിക് നൽകി അദ്ദേഹം തന്നെ പാടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് എല്ലാ പുകഴും ഒരുവൻ ഒരുവനൊക്കെ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കൂടി കേൾക്കാം നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് വിളിക്കാൻ മറക്കണ്ട, മടിക്കണ്ട. ടു ദ നമ്പർ 0474299090 0474219090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാം. അതിനായിട്ടുള്ള നമ്പർ 9526490909059.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: യാസിക് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അങ്ങാടി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസേട്ടൻ പാടിയിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മളിപ്പോ കാസറ്റ് കഫേയിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടാണ്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ്. നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ട് പറയാനായിട്ട് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്? മായ ചേച്ചി, റേഡിയോയുടെ സൗണ്ട് ഒരു ഇത്തിരി കുറച്ച് വെക്കാവോ? ഓക്കെ. ഹലോ, ഓക്കെ, റേഡിയോയുടെ അടുത്തുനിന്നും കൂടി ഒന്ന് മാറി നിൽക്കണേ. ഓക്കെ, പറഞ്ഞോളൂ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോവാണ്. ഓക്കെ, ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ? രണ്ടുപേരും പാടുന്നു ആ പാട്ടിന്റെ? ആ, വീട്ടിൽ പാടിയാ മതി. വീട്ടിലിരുന്നാണല്ലോ ഇപ്പൊ വിളിക്കണേ. ഓഫീസിലിരിക്കുവാണോ? ഓക്കെ, വീട്ടില് മാത്രമേ പാടിക്കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ, എന്നാ ശരി. അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ്? ഡെഡിക്കേഷൻ കൂടെ ജോലി ചെയ്യുന്ന. ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അപ്പൊ വിളിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ടേ. ഓക്കെ മായ ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് മായ ചേച്ചിയാണ്. ധനം സിനിമയിലെ ആനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ ഈ പാട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഒരു എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേഷൻ നടത്തിയിരിക്കുന്നത്. നമ്മുടെ രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്, ദാസേട്ടൻ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. ഗോപി സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പിൽ ഒരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നീയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എനിക്ക് ചിരിമണി മുല്ലേ ചിത്തിര മുല്ലേ എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ ദീപക് ദേവ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാട്ട് കൂടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. നമ്മുടെ കാസറ്റ് കഫേയിലൂടെ ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0474 2919090 0974 7919090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പാട്ടുകൾ ആവശ്യപ്പെടാം. അതിനായിട്ടുള്ള നമ്പർ 9526490909059269 9499090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ് നയൻറ്റിയിൽ ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ വിശദമായി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ബില്ലിന്റെ വിശദാംശങ്ങൾ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കും. FCRA ഭേദഗതി ബിൽ JPCക്ക് വിടാൻ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ നിന്നുള്ള 21 MPമാരും 10 രാജ്യസഭാംഗങ്ങളുമാണ് JPCയിലുള്ളത്. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസമാണ് സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുക. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായാണ് ടീം പ്രവർത്തിക്കുക.
2: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
1: ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻസ് ക്ലിയറൻസ് ട്വിൻ സീറ്റ് ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവർ ഹാൻഡ്സ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഭേദഗതി പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ലക്ഷ്യത്തിലൂന്നി സമഗ്ര വികസനത്തിനും സാമൂഹിക ശാക്തീകരണത്തിനുമായി നിരവധി നടപടികളാണ് ഇക്കാലയളവിൽ സ്വീകരിച്ചത്. സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ ഝാർഖണ്ഡിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന സേവാ സങ്കൽപ് സീരീസിൽ ഇന്ന്.
3: ശുചിത്വവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കാൻ ജനകീയ ദൌത്യമായി മാറിയ സ്വച്ഛ് ഭാരതിലൂടെ സാധിച്ചു. ശുചിത്വം ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകണമെന്ന കാഴ്ചപ്പാടയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് ദൌത്യം രാജ്യത്ത് അവതരിപ്പിച്ചത്. ഝാർഖണ്ഡിലെ വിദൂര ഗ്രാമങ്ങളിലടക്കം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ദൌത്യത്തിനായി. സംസ്ഥാനത്തെ 91% ഗ്രാമങ്ങളും വെളിയിട വിസർജന വിമുക്തമാക്കാൻ ഇതിലൂടെ സാധിച്ചു. 42 ലക്ഷം ശൌചാലയങ്ങൾ ഝാർഖണ്ഡിലെ ഗ്രാമീണ വീടുകളിൽ ഇതിലൂടെ നിർമ്മിച്ചു നൽകി. ഗോബർധൻ പദ്ധതിയിലൂടെ ഗോത്രവർഗ മേഖലയിലടക്കം ശാക്തീകരണം സൃഷ്ടിക്കാനും സാധിച്ചു. ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്കാണ് സ്വച്ഛ് ഭാരത് ദൌത്യം വഴി തുറന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. എംബസി ഉദ്യോഗസ്ഥർ സ്വച്ഛതാ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. ഇതോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ശുചീകരണ പരിപാടികളാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാൻ ഉദ്ദേശിക്കുന്ന പേരുകൾ അംഗീകാരത്തിനായി ഇന്ന് തന്നെ സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ട ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടക്കാല ഉത്തരവ്. യുജിസി നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളമായ അഗത്തി വിമാനത്താവളത്തിൽ ഇന്ന് യാത്രി സേവാ അഭിയാൻ ആഘോഷങ്ങൾ നടന്നു. യാത്രക്കാരെ കോൽക്കളി, പരിശക്കളി തുടങ്ങി ലക്ഷദ്വീപിന്റെ പരമ്പരാഗത നാടോടി നൃത്ത ചുവടുകളോടെയാണ് സ്വീകരിച്ചത്. വന്ദേമാതരം ആലാപനവും പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളോടൊപ്പം സെൽഫി എടുക്കാനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. അടുത്ത മാസം 10 വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബീഹാർ, ഒഡീഷ, ഉപഹിമാലയൻ പശ്ചിമബംഗാൾ, സിക്കിം, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കൊങ്കൺ, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ക്വിൻസി ജോവാക്വിം ഡിസൂസ ടെക്ബോൾ വനിതാ സിംഗിൾസിൽ സെമി ഫൈനലിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരങ്ങളിൽ ജപ്പാന്റെയും കംബോഡിയയുടെയും താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഈ മുന്നേറ്റം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾക്കും ഇന്ന് തുടക്കമാകും. ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെയാണ് ഇന്ത്യൻ വനിതാ ടീം നേരിടുന്നത്. ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി അമേരിക്ക. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖി എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘത്തിനും ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചത്. പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക മുൻപ് നിഷേധിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ യു എൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ രക്ഷാസമിതിയിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരുരാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഭൂട്ടാൻ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സന്ദർശനം. ഭൂട്ടാൻ രാജാവിനെയും ഭൂട്ടാൻ പ്രധാനമന്ത്രിയെയും ശ്രീ ജയശങ്കർ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക മുള ദിനം. മുളയുടെ പാരിസ്ഥിതികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മൂല്യങ്ങളും പ്രാധാന്യവും ഉയർത്തിക്കാട്ടുന്നതിനായാണ് ദിനാചരണം. ഉൽപ്പന്നങ്ങൾക്ക് വിപണി സാധ്യത ഒരുക്കാൻ കൂടുതൽ നടപടികൾ ആസൂത്രണം ചെയ്ത് ഇന്ത്യയും നേപ്പാളും. ഇന്നലെ സമാപിച്ച ഗവൺമെന്റ് തല ഉപസമിതിയുടെ യോഗത്തിൽ കസ്റ്റംസ്, വിപണി സാധ്യത, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, ഭക്ഷ്യസുരക്ഷ, അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആർജിയേലിക്കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദാ സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടം പോലെ പാട്ടിൽ നിന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ പറയാനായിട്ട് നമ്മളെ വിളിക്കാം. വിളിക്കാൻ നമ്പർ 0474291909 0474219090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പാട്ടുകൾ ആവശ്യപ്പെടാം. അതിനായിട്ടുള്ള നമ്പർ 9522649090 9526649090. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്, മെസ്സേജ് വായിക്കാം. കൊല്ലം ജില്ലയിലെ സീനിയർ സിറ്റിസൺ കൂട്ടായ്മയുടെ മെമ്പർ മൂവിയാണ് പൂവച്ചൽ ഖാദർ സാറാണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ജാനകി അമ്മയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. അൻവറാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പൂമുഖ വാതിൽക്കൽ എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാമോ, സജീവിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അൻവർ ചേട്ടൻ്റെ ഫ്രണ്ട് സജീവിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കൂടി കേൾക്കാം. ഇവർ വിവാഹിതരായാൽ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് വിജയ് യേശുദാസ് പുതിയ വേർഷൻ പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണിത്. ഇതിൻ്റെ പഴയ വേർഷനും ഉണ്ട്. അപ്പം നമ്മൾ പഴയ പാട്ടായിരിക്കും കേൾക്കാനായിട്ട് പോകുന്നത്. എം ജയചന്ദ്രൻ സാറും എം ജി രാധാകൃഷ്ണൻ സാറും കൂടി ചേർന്നാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനും ആസ്വദിക്കാനുമായിട്ട് വിളിക്കാൻ മറക്കണ്ട, മെസ്സേജ് അയക്കാൻ മടിക്കണ്ട. കീപ് ഓൺ ലിസണിങ് ആസ്ട്രേ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ഗ്യാസ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: രാത്രി എന്ന് പറയുന്ന സിനിമയിലെ അടിപൊളിയായിട്ടുള്ള എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് കാസറ്റ് കഫേയിലൂടെ ഇവിടെ ഇഷ്ടംപോലെ പാട്ടാണ്. ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ്. നമ്മുടെ കൂടെ ഒരാളെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം ചേച്ചി, ഇതാരായിരുന്നു?
1: ഇത് നെടിയവളയിൽ നിന്ന് ശാന്ത ചേച്ചി.
0: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
1: വിശേഷം നല്ല വിശേഷമാണ് മോളെ. എനിക്ക് നല്ല വിശേഷം പറയാൻ പറ്റില്ല. ചേച്ചി മരിച്ചിട്ടൊന്ന് 2 വർഷം തകഴിയോ മോളെ.
0: ഓക്കെ,
1: അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു സങ്കടമുണ്ട്. അതുകൊണ്ട് എന്റെ അംഗൻവാടിയിലെ മക്കളായാലോ മറ്റു നമ്മുടെ വിശേഷങ്ങളൊന്നും എനിക്ക് പറഞ്ഞ് സംസാരിക്കാൻ പറ്റുന്നില്ല.
0: എന്റെ
1: ചേച്ചിയുടെ ആത്മാവിന് വേണ്ടിയാണ് ഞാൻ ഓർമ്മകൾ അതായത് തിരികെ വരുമോ എന്നുള്ള പാട്ട് വെച്ചേരാൻ ചോദിച്ചത്. എന്റെ ചേച്ചിയുടെ ആത്മാവിന് വേണ്ടി സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്.
0: ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സന്ധി ചേച്ചിയാണ്. അപ്പൊ എന്തായാലും നമ്മളോട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലേക്കും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മളുടെ സജീവ് ചേട്ടനാണ്. വൈശാഖ സന്ധ്യ എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, നാടോടിക്കാറ്റ് സിനിമയിൽ നിന്നും. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. ഫ്രണ്ടായിട്ടുള്ള അൻവർ ചേട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പാട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്യാം സാറിൻ്റെ മ്യൂസിക്കാണ്, യൂസഫ് അലി കേച്ചേരിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് ദാസേട്ടൻ പാടിയിരിക്കുന്ന ഒരു വേർഷനാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാനും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മളുടെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474 2919090 0474219109. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. അതിനായിട്ടുള്ള നമ്പർ 9526490909059269.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.

0: അങ്ങനെ ഹണിബിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നത്. ദീപക് ദേവ് ആയിരുന്നു ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലകളെ തിരികെ വരുമോ എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്, ജോബ് കുര്യനും ലാലും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ എഴുതുകൊണ്ട്
0: മല്ലിക ചേച്ചിയാണ്. എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ഓ, വിശേഷം
0: പാട്ടൊക്കെ. ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ സന്തോഷമായോ കോള് കണക്ട് ആയപ്പോ? ആണല്ലേ, ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നോ? അത് ഒത്തിരി കോളുകളൊക്കെ വരുന്നത് കൊണ്ടാണ് കേട്ടോ കിട്ടാതെ പോയത്. എന്തായാലും ഫൈനലി നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി. ഇന്ന് ഏത് പാട്ടായിരുന്നു കേൾക്കണ്ടേ? അകലെ അകലെ എന്നുള്ള പാട്ടാണ്. ആർക്കാണ് ഡെഡിക്കേഷൻ?
1: എന്റെ മക്കൾക്കും പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും, എന്റെ ഭർത്താവിനും എല്ലാവർക്കും.
0: ഓക്കെ, ഫാമിലിക്കും എല്ലാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാൻ വിളിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ ചേച്ചി, വീണ്ടും വിളിക്കണേ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മല്ലിക ചേച്ചിയാണ്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മിടുമിടുക്കി എന്ന് പറയുന്ന സിനിമയിലെ അകലെ അകലെ നീലാകാശം എന്ന് പറയുന്ന പാട്ടാണ്. ദാസേട്ടും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ബാബുരാജ് സാർ ഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ശ്രീകുമാരൻ തമ്പി സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. അപ്പം മല്ലിക ചേച്ചിക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് മെസ്സേജ് അയച്ച് നൽകിയിരിക്കുന്നത് ഗൗരിയാണ്. എനിക്ക് അനുഗ്രഹീതൻ ആന്റണി എന്ന മൂവിയിലെ കാമിനി എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. കാമിനി രൂപിണി എന്ന് പറയുന്ന പാട്ട്, മനോ മഞ്ജിത്താണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ഹരിശങ്കറാണ് പാടിയിരിക്കുന്നത്. അരുൺ മുരളീധരനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് പാട്ടുകൾ തത്സമയമായിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0474 2919 0 0 4 4 2 9 1 9 0. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ നമ്മളോട് ആവശ്യപ്പെടാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9526490906.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.

0: മിടുമിടുക്കി എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ദാസേട്ടനും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുണ്ടായിരുന്ന അകലെ അകലെ നീലാകാശം എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടായിരുന്നു നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേട്ടത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആഴ്ജി എലിക്കുട്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാനായിട്ട്. നമുക്കത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? സുമ. സുമ ചേച്ചിയാണ്. എന്നൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
1: സുഖമായിട്ടിരിക്കുന്നു. ഏരിക്കുട്ടി തിരിച്ചു വന്നതിൽ വളരെ സന്തോഷം.
0: താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും എനിക്കും സന്തോഷം വീണ്ടും എല്ലാരോടും സംസാരിക്കാനൊക്കെ പറ്റിയതില്. ഓക്കെ ചേച്ചി, നീ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് മിഴിയിലെന്നും നീ ചൂടും നാണം കള്ളനാണ്.
0: പഴയ ഒരു പാട്ടാണല്ലേ?
1: പഴയ പാട്ടാ.
0: ജാനകി അമ്മ പാടിയിട്ടുള്ള പാട്ടാണ്.
1: ജാനകി
0: യെസ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് തീർച്ചയായിട്ടും കേൾക്കാം. ആർക്കെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ? ഓ, താങ്ക് യു സോ മച്ച്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ സുമ ചേച്ചിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മിഴിയിലെങ്ങും നീ ചൂടും നാണം കള്ളനാണം എന്ന് പറയുന്ന പാട്ടാണ്. ശക്തി മൂവിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോയി സാറിൻ്റെ ഒരു പാട്ടാണ്. ബിജു തിരുമല സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ഹരികുമാർ ചേട്ടനാണ് കൊട്ടാരക്കരയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്നെന്നും കണ്ണേട്ടൻ എന്ന പടത്തിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഹരികുമാർ ചേട്ടന് വേണ്ടിയിട്ട് എന്നെന്നും കണ്ണേട്ടൻ എന്ന് പറയുന്ന മൂവിയിലെ ഒരു പാട്ട് കൂടി നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനും ഇഷ്ടപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0474291909094 7419909909. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പാട്ടുകൾ ആവശ്യപ്പെടാം. അതിനായിട്ടുള്ള നമ്പർ 9526490909625649909. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90, Nadinuppam.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Yasit Coffee. Yasit Coffee. Evide ishtam pole vaattu.

0: ജാനകിയമ്മ പാടിയിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടാണ്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആർജിയിലെക്കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദാ 1 മണി കഴിഞ്ഞ 48 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്? അഞ്ജന. അഞ്ജന എവിടുന്നാ വിളിക്കുന്നേ? അടൂരിന്നാണ്. എന്താ ചെയ്യുന്നേ അഞ്ജന? പി എസ് സി കോച്ചിങ് ചെയ്യുന്ന ആളാണ്
1: അല്ലേ?
0: ഓക്കെ അഞ്ജന, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? മ്യാവ് മ്യാവ് എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. ആർക്കാണ് ഡെഡിക്കേഷൻ? കേൾക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാണ് അല്ലേ? ഓക്കെ, എങ്ങനെ പോകുന്നു കോച്ചിങ് ക്ലാസ്സുകളൊക്കെ? കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഈ ഒരു പാട്ട് വെച്ച് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അടൂരിൽ നിന്നും അഞ്ജനയാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേവിശ്രീ പ്രസാദ് സാറിന്റെ ഒരു അടിപൊളി പാട്ടാണ്, കന്ദസ്വാമി സിനിമയിലെ മിയാ മിയാ പൂനെ ആ പാട്ടാണ് കേൾപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചു നൽകിയിരിക്കുന്നത് സതീഷ് ചേട്ടനാണ്. 1986 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലവ് സ്റ്റോറി എന്ന മൂവിയിലെ പൂവായി പൂ എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൂരജ് ഖാൻ കൊളീഗിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പാട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു പാട്ട് കൂടി കേൾക്കാം. നമ്മളുടെ സ്വന്തം കാസറ്റ് കഫേയിലൂടെ ദാസേട്ടും ചിത്രാമയും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. ശ്യാം സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക്കും കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0474291909090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് അങ്ങനെ ദേവീസ്വരജ് പ്രസാദ് സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇത്രയും നേരം കൂടിയുണ്ടായിരുന്നത് ഞാൻ ആഴ്ച എലിക്കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ആ സമയം 1:58 ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇനിയും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നാളെ നമുക്ക് വീണ്ടും റീജോയിൻ ചെയ്യാം. സോ ഇറ്റ്സ് മീ ആഴ്ച എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Good afternoon. Welcome to Loudspeaker with me, RJ Anamika. ഇന്നത്തെ ലൗഡ് സ്പീക്കറിന്റെ സെഗ്മെന്റിലൂടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയെ കുറിച്ചാണ്. ഇന്ന് സെപ്റ്റംബർ 18 ലോകമെമ്പാടും ആഘോഷിക്കുന്ന വേൾഡ് ബാംബു ഡേ ആണ് കേട്ടോ. ഇന്ന് അഥവാ ലോക മുള ദിനമായിട്ടാണ് ആചരിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ വലിയ ചില്ലകളും ഇലകളും ഉള്ള ഒരു വലിയ മരമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്നതും അഥവാ ഏറ്റവും വലുപ്പമുള്ളതുമായിട്ടുള്ള ഒരു ഗ്രാസ് അഥവാ പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യമാണ് മുള എന്ന് പറയുന്നത്. ചില പ്രത്യേക തരം മുളകള് ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം 1 മീറ്ററോളം വളരും എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് പ്രകൃതിയിലെ ഇതിന്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച സംഭവിക്കുന്നത് എന്ന് പറയാം. ഇനി എന്തിനാണ് ലോകമെമ്പാടുമുള്ള ആളുകള് ഇങ്ങനൊരു ദിവസം പ്രത്യേകം ആഘോഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് വളരെ വ്യക്തമായിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലും അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിലും മുളയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. സാധാരണ മരങ്ങളെക്കാൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കാനായിട്ടും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടാനായിട്ടും ഈ സസ്യത്തിന് സാധിക്കും എന്നതിന് പുറമെ ലോകമെമ്പാടുമുള്ള ഒത്തിരി സാധാരണക്കാർക്ക് നല്ലൊരു വരുമാനവും ഉപജീവന മാർഗവും നൽകുന്ന ഒരു സസ്യം കൂടിയാണ് ഈ ഒരു ബാംബു അഥവാ മുള എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് മുളയെ നമ്മൾ ഗ്രീൻ ഗോൾഡ് അഥവാ ഹരിത സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പച്ച സ്വർണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിലെ കൃത്യമായിട്ടുള്ള അവേർനെസ് ഉണ്ടാക്കാനായിട്ടും ഇതിന്റെ സംരക്ഷണവും അനന്തമായിട്ടുള്ള ഉപയോഗവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ടും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ വേൾഡ് ബാംബു ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 18 തന്നെ ഈ ഒരു ദിനമായിട്ട് തെരഞ്ഞെടുത്തത് എന്നതിന് പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഹിസ്റ്ററി കൂടിയുണ്ട്. 2009 തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ച് നടന്ന 8th വേൾഡ് ബാംബു കോൺഗ്രസിൽ വെച്ചിട്ടാണ് വേൾഡ് ബാംബു ഓർഗനൈസേഷൻ ലോകമുള്ള ദിനം എന്നൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ലോകത്തിന് മുന്നിൽ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം നടത്താനായിട്ട് അവര് സെപ്റ്റംബർ 18 തന്നെ ചൂസ് ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട റീസൺ ഉണ്ട്. അന്ന് തന്നെയാണ് റോയൽ തായ് ഫോറസ്ട്രി ഡേ അഥവാ തായ്ലൻഡിലെ വനസംരക്ഷണ ദിനമായിട്ട് അവർ ആചരിക്കുന്നത്. ആ ഒരു പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ് തന്നെ അവര് ലോക മുള ദിനമായിട്ട് സെലക്ട് ചെയ്തത് കേട്ടോ. ഓരോ വർഷവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളോടെയും ലക്ഷ്യങ്ങളോടെയുമാണ് നമ്മൾ ഈ ദിനം ആചരിക്കാറുള്ളത്. അതുപോലെ ഈ വർഷത്തെ അതായത് 2026 ലോകമുള്ള ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ബാംബു ബിയോണ്ട് ബോർഡേഴ്സ് എന്നതാണ്. അതായത് രാജ്യങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് മുളയുടെ സാധ്യതകളെ ലോകമെമ്പാടും വ്യാപിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ലോകമെമ്പാടുമുള്ള ആളുകൾ തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യാനായിട്ടും പ്രകൃതി സംരക്ഷണം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് രാജ്യങ്ങളുടെ അതിരുകളില്ലാതെ എല്ലാവരെയും ഒന്നിപ്പിക്കാനായിട്ടും പ്രകൃതിയും മനുഷ്യനെയും തമ്മിൽ കൂടുതൽ കണക്ട് ചെയ്യാനായിട്ടും ലക്ഷ്യമിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ പ്രമേയത്തിലൂടെ ഇന്ന് ലോകത്തിന് നൽകുന്നത്. You are listening to Loudspeaker with me, RJ Anamika.

അമിതവണ്ണം പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് വേൾഡ് ബാംബു ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ ബ്രേക്കിന് മുന്നേ ലോക മുള ദിനത്തിന്റെ ചരിത്രവും അതുപോലെ 2026 ബാംബു ബിയോണ്ട് ബോർഡേഴ്സ് എന്ന തീമിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നോക്കാനായിട്ട് പോകുന്നത്, ഇന്നത്തെ കാലത്ത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന് അഥവാ ക്ലൈമറ്റ് ചേഞ്ചിന് മുള എങ്ങനെ ഒരു മികച്ച പ്രതിവിധിയാകുന്നു എന്നതിനെ കുറിച്ചാണ്. പ്രകൃതിയുടെ ഈടേറിയ ഒരു ഹരിത കാവൽക്കാരൻ അഥവാ ഗ്രീൻ ഗാർഡിയൻ എന്ന് നമുക്ക് മുളയെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് സാധാരണ മരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ പാരിസ്ഥിതിക ഗുണങ്ങളാണ് ഈ പുല്ല് വർഗത്തിൽപ്പെട്ട സസ്യത്തിനുള്ളത്. ഇന്നത്തെ കാലത്തെ ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം കാരണം നമ്മൾ അനുഭവിക്കുന്ന ചൂട് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വലിയ വിപത്തിനെ ചെറുക്കാനായിട്ട് പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ആയുധം, ഒരു വെപ്പണാണ് മുള എന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മൾ വെച്ചുപിടിപ്പിക്കുന്ന മറ്റു മരങ്ങൾ വളർന്ന് വലുതാകാനായിട്ട് വർഷങ്ങളോ ചിലപ്പോ പതിറ്റാണ്ടുകളോ എടുക്കുന്ന സമയത്ത് മുള വളരെ വേഗത്തിൽ, അതായത് അതിവേഗം വളർന്ന് വലുതാകുന്നുണ്ട്. കേവലം 3-4 വർഷം കൊണ്ട് തന്നെ ഒരു മുള പൂർണ്ണ വളർച്ചയിൽ എത്തുന്നതും വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാനായിട്ടും നമ്മൾ ശ്വസിക്കുന്ന ജീവവായുവായിട്ടുള്ള ഓക്സിജൻ വലിയ തോതിൽ പുറത്തുവിടാനായിട്ടും മുളയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ട്. നമ്മൾ ചുറ്റും കാണുന്ന സാധാരണ മരങ്ങൾ പുറത്തുവിടുന്നതിനേക്കാൾ ഏകദേശം 35% കൂടുതൽ ഓക്സിജൻ മുളം കാടുകൾ അന്തരീക്ഷത്തിലേക്ക് നൽകുന്നുണ്ട് എന്നാണ് ചില പഠനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്ന കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള വാതകങ്ങളെയും ഇത്രയും വലിയ തോതിൽ വലിച്ചെടുക്കുന്നത് വഴി ആഗോള താപനത്തെ ഒരു വലിയ പരിധി വരെ പിടിച്ചു നിർത്താനായിട്ട് ഈ ഒരു ഹരിത കാവൽക്കാരന് സാധിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ സാധാരണ ഒരു മരം മുറിക്കുമ്പോൾ ആ മരം അവിടെ നശിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. വീണ്ടും അവിടെ ഒരു മരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പുതിയൊരു തൈ നട്ടുപിടിപ്പിക്കണം. എന്നാൽ മുളയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മളത് വെട്ടിയെടുക്കും തോറും അതിന്റെ വേരുകളിൽ നിന്നും വീണ്ടും വീണ്ടും പുതിയ മുളകൾ വളരെ വേഗത്തിൽ തനിയെ വളർന്നു വന്നുകൊണ്ടേയിരിക്കും. ഇതിനായിട്ട് പ്രത്യേകം വളപ്രയോഗങ്ങളോ രാസവസ്തുക്കളോ ഒന്നും തന്നെ ആവശ്യമില്ല എന്നതും ഇതിന്റെ നല്ലൊരു ഗുണമാണ് കേട്ടോ. ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ പടർന്നു കിടക്കുന്ന ഇതിന്റെ വേരുകൾ മണ്ണിനെ വളരെ ഇറുക്കി പിടിച്ചു നിർത്തുകയും അതുവഴി വലിയ തോതിൽ മണ്ണൊലിപ്പ് തടയാനായിട്ടും ഒപ്പം ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനായിട്ടും മുളകളെ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ, വരും തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കാനായിട്ട്, കൊടും ചൂടിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും പ്രകൃതിയെ കാത്തിരക്ഷിക്കാനായിട്ട് പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ് ഈ മുള എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് സെപ്റ്റംബർ 18 വേൾഡ് ബാംബൂ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ലോക മുള ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ മുള ചെയ്യുന്ന ഒരു സഹായം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് മണ്ണൊലിപ്പ് അഥവാ സോയിൽ ഇറോഷൻ തടയാനായിട്ടുള്ള അതിന്റെ അസാമാന്യമായിട്ടുള്ള ഒരു കഴിവാണ്. മുളയുടെ വേരുപടലം, അതായത് അതിന്റെ റൂട്ട് സിസ്റ്റം, വളരെ സവിശേഷമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. സാധാരണ മരങ്ങളുടെ വേരുകൾ പോലെ താഴോട്ട് മാത്രം പോകുന്നതിന് പകരം മണ്ണിനടിയിൽ ചുറ്റുപാടും ഒരു വലിയ വല പോലെ പരന്നു കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് മുളയ്ക്കുള്ളത്. ഈ വേരുകൾ മണ്ണിനെ വളരെ ശക്തമായിട്ട് ഇറുകി പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ശക്തമായിട്ടുള്ള മഴ പെയ്താലും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നാലും നമ്മുടെ ഫലപുഷ്ടമായിട്ടുള്ള മേൽമണ്ണ് ഒലിച്ചു പോകാതെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള പ്രതിരോധമായിട്ട് അഥവാ നാച്ചുറൽ ഡിഫൻസ് ആയിട്ട് ഈ മുളം കാടുകൾ അവിടെ വർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് മലയോര മേഖലകളിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ പോലെയുള്ള വലിയ ദുരന്തങ്ങളെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് ഈ വേരുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന തരിശുഭൂമി അഥവാ ബാരൻ ലാൻഡിനെ വീണ്ടെടുക്കാനായിട്ടും മുള എന്ന സസ്യത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ കരുതുന്ന വളരെ മോശം മണ്ണിൽ പോലും യാതൊരുവിധ രാസവളങ്ങളുടെയും സഹായമില്ലാതെ വളരെ വേഗത്തിൽ വളരാനായിട്ട് ഇതിന് സാധിക്കും കേട്ടോ. വളർന്ന് വലുതാകുന്ന സമയത്ത് ഇതിൽ നിന്നും ധാരാളമായിട്ട് കൊഴിഞ്ഞു വീഴുന്ന ഇലകള് മണ്ണിൽ അഴുകി ചേരുകയും ആ മണ്ണിന്റെ ഓർഗാനിക് കണ്ടന്റ് വർദ്ധിപ്പിക്കുകയും ചെയ്ത് ആ തരിശു ഭൂമിയെ വീണ്ടും കൃഷിയോഗ്യമോ ജീവനുള്ളതോ ആക്കി മാറ്റാനായിട്ട് മുള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ടർ റിസോഴ്സസിനെ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഈ പുല്ല് വർഗത്തിന് വലിയൊരു പങ്കുണ്ട്. അതായത് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് ഒഴുകി പോകാതെ തടഞ്ഞു നിർത്തി ഒരു വലിയ സ്പോഞ്ച് പോലെ വെള്ളത്തെ വലിച്ചെടുത്ത് പതിയെ ഭൂമിക്കടിയിലേക്ക് ഇറക്കി വിടാനായിട്ട് ഈ വേരുകൾക്ക് സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഭൂഗർഭ ജലനിരപ്പ് വലിയ തോതിൽ ഉയർത്താനായിട്ടും വരൾച്ചയുള്ള സമയങ്ങളിൽ പോലും ചുറ്റുമുള്ള കിണറുകളിലും അരുവികളിലുമൊക്കെ ജലലഭ്യത ഉറപ്പു വരുത്താനായിട്ടും വലിയ രീതിയിൽ ഈ മുള സഹായിക്കുന്നുണ്ട്. അതായത് അമൂല്യമായിട്ടുള്ള മണ്ണ് സംരക്ഷിക്കാനായിട്ടും നഷ്ടപ്പെട്ടു പോയ ഭൂമിയെ തിരിച്ചുപിടിക്കാനായിട്ടും നമ്മുടെ ജീവജലത്തെ കാത്തു സൂക്ഷിക്കാനായിട്ടും പ്രകൃതി തന്നെ നമുക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ആയുധമാണ് ഈ മുള എന്ന് പറയുന്നത്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി, September 18 നമ്മൾ വേൾഡ് ബാംബൂ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. പണ്ട് കാലം തൊട്ടേ നമ്മൾ മലയാളികൾക്ക് മുള എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണല്ലോ അല്ലെ. പാവപ്പെട്ടവന്റെ മരം അഥവാ പുവർ മാൻസ് ടിമ്പർ എന്നാണ് ഒരു കാലത്ത് മുളയെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. പഴയ കാലത്തെ വീട് നിർമ്മാണത്തിലും അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കസേരകളും മേശകളും ഉൾപ്പെടെയുള്ള ഫേർണിച്ചറുകൾ ഉണ്ടാക്കുന്നതിലും ഒക്കെ മുളയ്ക്കൊരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറിയിട്ടുണ്ട്, അതോടൊപ്പം മുളയുടെ സാധ്യതകളും ഒരുപാട് മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ പാവപ്പെട്ടവന്റെ മരം ആധുനിക വ്യവസായ രംഗത്ത് അഥവാ മോഡേൺ ഇൻഡസ്ട്രിയില് ഒരു വലിയ വിപ്ലവം തന്നെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് അണിയുന്ന വസ്ത്രങ്ങൾ വരെ മുളയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ്. ബാംബു ടെക്സ്റ്റൈൽസ് അഥവാ ആധുനിക വസ്ത്ര നിർമ്മാണ രംഗത്ത് മുളയിൽ നിന്നും ഉണ്ടാക്കുന്ന ഇത്തരം വസ്ത്രങ്ങൾ കോട്ടനേക്കാൾ മൃദുവായിട്ടുള്ളതും അതുപോലെ നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ അലർജിയും ഉണ്ടാക്കാത്തതുമാണ്. അതുപോലെ തന്നെ പേപ്പർ പൾപ്പ് നിർമ്മാണ രംഗത്തും മുള ഇന്നൊരു പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാടുകളിലെ വലിയ മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നതിന് പകരമായിട്ട് വളരെ മികച്ച ക്വാളിറ്റി ഉള്ള പേപ്പറുകൾ നിർമ്മിക്കാനായിട്ട് അതിവേഗം വളരുന്ന ഈ മുളകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷനുമായിട്ട് ജൈവ പാക്കേജിംഗ് അഥവാ ബയോഡീഗ്രേഡബിൾ പാക്കേജിംഗ് രംഗത്തും മുള വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരിക്കലും അഴുകിപ്പോകാത്ത പ്ലാസ്റ്റിക്കിന് പകരം മുള കൊണ്ടുള്ള പാത്രങ്ങളും പാക്കേജിംഗ് മെറ്റീരിയൽസും മറ്റും യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇതുകൂടാതെ ബയോ എനർജി അഥവാ ജൈവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിലും ഈ പുല്ലുവർഗം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കൽക്കരിക്ക് പകരമായിട്ട് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള മികച്ചൊരു ഇന്ധനമായിട്ട് മുളയെ ഇന്ന് ലോകം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്ത് ഒരു സാധാരണ കുടിൽ നിർമ്മിക്കുന്നത് മുതൽ ഇന്നത്തെ ആധുനിക ലോകത്തിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും ഊർജവും പ്രകൃതി സൗഹൃദ പാക്കേജിംഗും വരെ നൽകാനായിട്ട് കഴിവുള്ള ഒരൊറ്റ സസ്യമേ നമ്മുടെ ഭൂമിയിലുള്ളൂ. അത് മുള മാത്രമാണ്. അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഓരോ മുളം കാടും നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. ഇന്ന് സെപ്റ്റംബർ 18 ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് വേൾഡ് ബാംബു ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ലോക മുള ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. കേരളത്തിന്റെ തനതായിട്ടുള്ള സംസ്കാരവും അഥവാ നമ്മുടെ കേരള കൾച്ചറും മുളയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. പണ്ട് കാലം തൊട്ടേ നമ്മുടെ നാട്ടിലെ കാർഷിക മേഖലയിലും അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും മുള ഒരു അഭിഭാജ്യമായിട്ടുള്ള ഘടകമായിരുന്നു. നമ്മുടെ പഴയ വീടുകളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുട്ടകള്, പാകള്, മുറം, വട്ടി, അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒത്തിരി നാടൻ സാധനങ്ങൾ. പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിലെ സൂപ്പർ താരങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. എന്നാൽ കാലം മാറിയ സമയത്ത് ഇതിന്റെയൊക്കെ ഉപയോഗത്തിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും നമ്മുടെ ഈ ഒരു വലിയ പാരമ്പര്യം വെറും ഒരു ഓർമ്മയായിട്ട് മറഞ്ഞു പോകാതെ ഇന്നും നമ്മുടെ ഇടയിൽ നിലനിർത്തുന്നത് നമ്മുടെ നാട്ടിലെ പ്രാദേശിക കരകൗശല വിദഗ്ധർ അഥവാ നമ്മുടെ സ്വന്തം ലോക്കൽ ആർട്ടിസൻസ് ആണ്. തലമുറകളായിട്ട് കൈമാറി വന്ന ഈ ഒരു ബാംബു ക്രാഫ്റ്റിനെ അവരുടെ ഏക ഉപജീവന മാർഗമായിട്ട് കണ്ട് അതിൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്നും നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട്, നാടുകളിലുണ്ട്. വളരെ കഠിനാധ്വാനം ചെയ്ത് തങ്ങളുടെ വിരൽത്തുമ്പിലെ മാന്ത്രികത കൊണ്ട് അവർ ഈ പരുക്കൻ മുളക്കഷ്ണങ്ങളെ വളരെ മനോഹരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് കാണാൻ തന്നെ പ്രത്യേകം ഒരു ഭംഗിയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രവർത്തനം. മുള കൊണ്ടുള്ള ഇത്തരം ട്രഡീഷണൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലൂടെ ഒരുപാട് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ടും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നൽകാനായിട്ടും ഈ ബാംബു ക്രാഫ്റ്റിലൂടെ ഇന്ന് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഒരു വശത്ത് നമ്മുടെ പാരമ്പര്യത്തെയും കലയെയും സംരക്ഷിച്ചു നിർത്തുമ്പോൾ മറുവശത്ത് ഒത്തിരി സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിന് ഒരു താങ്ങായിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള വരുമാനം നൽകുന്ന ഒരു അത്താണിയായിട്ട് ഈ മുള മാറുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇത്തരം മുള ഉൽപ്പന്നങ്ങൾ കടകളിൽ നിന്നും എക്സിബിഷനിൽ നിന്നും ഒക്കെ വാങ്ങുന്ന സമയത്ത് അത് വെറും ഒരു സാധനം വാങ്ങുക മാത്രമല്ല, മറിച്ച് നമ്മുടെ നാടിന്റെ വലിയൊരു പാരമ്പര്യത്തെയും ഒരു കൂട്ടം മനുഷ്യരെയും ജീവിതത്തെയും കൂടിയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനോമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loud Speaker with me, RJ Anamika. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഇന്ന് September 18th വേൾഡ് ബാംബു ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ കർഷകർക്ക് ഒരു പുതിയ വരുമാന മാർഗം അഥവാ സ്റ്റഡി ഇൻകം ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഏറ്റവും മികച്ച കൃഷികളിൽ ഒന്നാണ് മുളകൃഷി എന്ന് പറയുന്നത്. പണ്ടൊക്കെ പറമ്പിലും മുള നട്ടുപിടിപ്പിക്കാനായിട്ട് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് വലിയ പേടിയായിരുന്നു. കാരണം വേറൊന്നുമല്ല, മുള വെട്ടാനായിട്ടും അത് വണ്ടിയിലേക്ക് ഏറ്റു കൊണ്ടുപോകാനും ഒക്കെ വലിയ നിയമ കുരുക്കുകൾ ഉണ്ടായിരുന്നു. മുളയെ ഒരു മരം അഥവാ ട്രീ ആയിട്ടായിരുന്നു പഴയ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം പറമ്പിൽ വളർത്തുന്ന മുളയാണെങ്കിലും അത് മുറിക്കണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക പെർമിഷനും അത് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ട്രാൻസിറ്റ് പാസും ഒക്കെ നിർബന്ധമായിരുന്നു. ഇതൊക്കെ കാരണം ഈ ഒരു നൂലാമാലകളിൽ പെടാനായിട്ട് ഇൻട്രസ്റ്റഡ് അല്ലാത്ത പല ആൾക്കാരും മുള കൃഷിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ കർഷകരുടെ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി സർക്കാർ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടില് ചരിത്രപരമായിട്ടുള്ള ഒരു ഭേദഗതി അഥവാ അമെൻഡ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിയമ ഭേദഗതിയിലൂടെ വനത്തിന് പുറത്ത് അതായത് നമ്മുടെ സ്വന്തം കൃഷിയിടങ്ങളിലോ പറമ്പുകളിലോ വളർത്തുന്ന മുളകളെ മരം എന്ന കാറ്റഗറിയിൽ നിന്നും മാറ്റി അതിനെ പുല്ലുവർഗമായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഇതോടെ നമ്മുടെ കർഷകർക്ക് യാതൊരുവിധ പേടിയും കൂടാതെ പെർമിഷൻ വാങ്ങാനായിട്ട് ഓഫീസുകളിലെ കയറി ഇറങ്ങാതെ തന്നെ സ്വന്തം പറമ്പിലെ മുള വെട്ടാനായിട്ടും അത് വിൽക്കാൻ കൊണ്ടുപോകാനുമുള്ള എല്ലാ തടസ്സങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു അനുകൂല സിറ്റുവേഷൻ വന്നതോടുകൂടി മുളകൃഷി നമ്മുടെ നാട്ടിൽ വീണ്ടും സജീവമായിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ കർഷകരെ മുളകൃഷി ചെയ്യാനായിട്ട് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വളരെ മികച്ചൊരു പദ്ധതിയാണ് നാഷണൽ ബാംബു മിഷൻ അഥവാ ദേശീയ മുള മിഷൻ. വെറുതെ കുറച്ച് പണം കൊടുക്കുക മാത്രമല്ല ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, മറിച്ച് നല്ല മികച്ച ക്വാളിറ്റിയുള്ള മുളത്തൈകൾ കർഷകർക്ക് എത്തിച്ചു നൽകാനായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള സബ്സിഡികളും സാമ്പത്തിക സഹായങ്ങളും സാങ്കേതിക ഉപദേശങ്ങളും നൽകി ഈ മുളകൃഷിയെ വ്യവസായമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഈ ബാംബു മിഷൻ ഇന്ന് കർഷകരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നട്ടുകഴിഞ്ഞാൽ മറ്റ് കൃഷികളെ പോലെ ദിവസവും വലിയ പരിചരണം നൽകാനായിട്ടോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും വളരെ പെട്ടെന്ന് വളർന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ടും ഒപ്പം നാഷണൽ ബാംബു മിഷൻ പോലെയുള്ള പദ്ധതികളുടെ വലിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും ഇന്ന് യാതൊരു സംശയവുമില്ലാതെ നമ്മുടെ കർഷകർക്ക് ധൈര്യമായിട്ട് ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ പഴയ കാലത്തെ നിയമ തടസ്സങ്ങളൊക്കെ മാറി കർഷകർക്ക് വളരെ ഈസി ആയിട്ട് മികച്ച വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു വിശ്വസ്ത സുഹൃത്തായിട്ട് ഇന്ന് മുള മാറിയിരിക്കുകയാണ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് സെപ്റ്റംബർ 18 വേൾഡ് ബാംബു ഡേ ആണ്, അഥവാ ലോക മുള ദിനമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ ബ്രേക്കിനെ മുന്നേ മുളയുടെ പാരിസ്ഥിതിക ഗുണങ്ങളെ കുറിച്ചും അതുപോലെ കർഷകർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വരുമാനങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. എന്നാൽ ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്, നമ്മളിൽ പലർക്കും ഒട്ടും അറിയാത്ത, കേൾക്കുമ്പോൾ ഒരു പക്ഷെ കുറച്ചൊരു അത്ഭുതം തോന്നാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. അതായത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അഥവാ ഹെൽത്ത് കെയറിൽ മുളയ്ക്കുള്ള വലിയൊരു പങ്കിനെ കുറിച്ചാണ്. നമ്മളിൽ പലരും മുള എന്ന് കേൾക്കുമ്പോൾ അത് വീടുണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ഫെർണിച്ചർ ഉണ്ടാക്കാനോ മാത്രമുള്ള ഒരു സാധനമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലെ. എന്നാൽ സംഗതി അങ്ങനെയല്ല. വളരെ രുചികരമായിട്ട് നമുക്ക് പാകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അഥവാ മെഡിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നാണ് ഇതിന്റെ ഇളം തണ്ടുകൾ. നമ്മൾ മലയാളികൾ ഇതിനെ മുളക്കൂമ്പ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ ഇതിനെ ബാംബു ഷൂട്ട്സ് എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ചിലർക്കെങ്കിലും ഇതിനെ കുറിച്ച് അത്ര ധാരണ ഉണ്ടാകാറില്ലെങ്കിലും മറ്റു പല ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് അവരുടെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ബാംബു ഷൂട്ട്സിൽ ധാരാളം വിറ്റമിനുകളും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ കാലറി വളരെ കുറവായതുകൊണ്ട് തന്നെ, അതുപോലെ ഫൈബർ അഥവാ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ യാതൊരു പേടിയും കൂടാതെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡാണിത്. കൂടാതെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ദഹനക്കുറവ് എന്നുള്ളത്. നമ്മുടെ ദഹന പ്രക്രിയ എളുപ്പമാക്കാനായിട്ടും അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും ഒക്കെ ഈ മുളക്കൂമ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത് കേട്ടോ. നമ്മുടെ സാധാരണ ഭക്ഷണക്രമത്തിൽ ഒരു തോരനായിട്ടോ കറിയായിട്ടോ അല്ലെങ്കിൽ ഒരു അച്ചാറായിട്ടോ ഒക്കെ വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. എന്നാൽ ഇത് പാകം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പച്ചയ്ക്ക് ഇതൊരിക്കലും കഴിക്കാനായിട്ട് പാടില്ല. നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വേവിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മികച്ച ഹെൽത്തി ഡയറ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഒരുപാട് ഒരുപാട് ഒരുപാട് പോഷകങ്ങൾ നൽകാനായിട്ട് കഴിയുന്ന, പ്രകൃതി നമുക്ക് തന്ന ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് മുളക്കൂമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പല സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈൻ സ്റ്റോറുകളിലും ഒക്കെ ഇതിപ്പോ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കറാണ്, കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് സെപ്റ്റംബർ 18 ലോക മുള ദിനം അഥവാ വേൾഡ് ബാംബു ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഒരു മുളയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, മനസ്സിലാക്കി, അറിഞ്ഞു അല്ലേ. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെയാണല്ലേ. നമ്മുടെ മണ്ണിലും കടലിലും ഒക്കെ കുന്നുകൂടി കിടക്കുന്ന സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അഥവാ ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ച് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ പ്രകൃതിയെ എത്രത്തോളം നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഒട്ടും അഴുകിപ്പോകാത്ത ഈ പ്ലാസ്റ്റിക്കിന് പകരക്കാരനായിട്ട് നമ്മൾ എന്തുപയോഗിക്കും എന്ന വലിയ ചോദ്യത്തിനുള്ള പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മറുപടിയാണ് മുള. സുസ്ഥിരമായ ഒരു നാളേക്കായിട്ട് അഥവാ ഒരു സസ്റ്റൈനബിൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച എക്കോ ഫ്രണ്ട്ലി ഓൾട്ടർനേറ്റീവ് ആണ് മുള ഉൽപ്പന്നങ്ങൾ എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം രാവിലെ നമ്മൾ എഴുന്നേറ്റ് പല്ല് തേക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ബ്രഷിന് പകരം ഇന്ന് വിപണിയിൽ വളരെ മികച്ച ബാംബു ടൂത്ത് ബ്രഷസ് ലഭ്യമാണ്. അതുപോലെ ജ്യൂസ് കുടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് സ്ട്രോകൾക്ക് പകരം ബാംബു സ്ട്രോസ്, പ്ലാസ്റ്റിക് പ്ലേറ്റുകൾക്കും സ്പൂണുകൾക്കും പകരം മുള കൊണ്ടുള്ള പാത്രങ്ങൾ, എന്തിന് നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്കും ചോറ്റുപാത്രങ്ങൾക്കും ഒക്കെ പകരമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള മുള ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിലെ സുലഭമാണ്. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഉപയോഗത്തിന് ശേഷം നമ്മളിത് വലിച്ചെറിഞ്ഞാൽ പോലും യാതൊരുവിധ വിഷവാതകങ്ങളോ രാസവസ്തുക്കളോ പുറത്തുവിടാതെ അത് വളരെ പെട്ടെന്ന് തന്നെ മണ്ണിൽ ഒരു വളമായിട്ട് അഴുകി ചേരുന്നു എന്നതാണ്. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പകരം ഇത്തരം മുള ഉൽപ്പന്നങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടി മാലിന്യരഹിതമായിട്ടുള്ള അഥവാ സീറോ വേസ്റ്റ് ആയ ഒരു ഹരിത സമൂഹം നമുക്ക് വളരെ എളുപ്പത്തിൽ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ മാത്രം കാര്യമല്ല, മറിച്ച് അതൊരു വ്യക്തിപരമായ കടമ കൂടിയാണെന്ന് ഈ ഒരു വേൾഡ് ബാംബു ഡേയിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ബാംബു ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ഈ വർഷത്തിന്റെ തീം അർത്ഥമാക്കുന്നത് പോലെ ഒരു നല്ല മാറ്റത്തിന് വേണ്ടിയിട്ട് അതിരുകളില്ലാതെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം. പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളോട് എന്നേക്കുമായിട്ട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് കൂടുതൽ പച്ചപ്പുള്ളതും ആരോഗ്യകരമായിട്ടുള്ള ഒരു നല്ല നാളേക്കായിട്ട് ഈ ഒരു മുളയെ നമ്മുടെ ജീവിതത്തിന് ഭാഗമാകാം അല്ലെങ്കിൽ ഭാഗമാക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീക്ക് അടുത്ത വിഷയവും വിശേഷവുമായ ലൗഡ് സ്പീക്കറിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

Good evening. Welcome to Ashraya Premier League with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി ആയിട്ടുണ്ട്. ഗെയിം കളിക്കാനുള്ള സമയമാണ്, മൈൻഡ് ഒന്ന് കൂളാക്കാനുള്ള സമയമാണ്, അടിച്ചു പൊളിക്കാനുള്ള സമയമാണല്ലേ. അങ്ങനെ മൊത്തത്തിൽ വൈബ് ആവാനുള്ള ടൈമാണ് 4 മണി തൊട്ട് 6 മണി വരെ. ആൻഡ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, ഇന്ന് ഫ്രൈഡേ ആണ്. ത്രൂ ഔട്ട് ദിസ് വീക്ക് നമ്മുടെ ഗെയിമിൽ പങ്കെടുത്തിട്ട് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞവരിൽ നിന്നും ഒരാളെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് സ്വന്തമാക്കാം. ഈ വീക്കിലെ ആ ഭാഗ്യശാലിയെ ഇന്നത്തെ ലക്കി ഡ്രോയിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കാത്തിരുന്നോളൂ, ഇന്നത്തെ വിന്നർ ചിലപ്പോ നിങ്ങളാകാം. ഓക്കെ, ഇനി ഇന്നത്തെ നമ്മുടെ ഗെയിം സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ, മലയാള സിനിമയിലെ 2 സൂപ്പർ ഹിറ്റ് ഡയറക്ടേഴ്സിന്റെ ജന്മദിനമാണ് ഇന്ന്. ലിജോ ജോസ് പെല്ലിശ്ശേരിയും മിഥുൻ മാനുവൽ തോമസും ഇന്ത്യൻ സിനിമയിലെ തന്നെ മലയാളത്തിന്റെ പേര് വാനോളം ഉയർത്തിയിട്ടുള്ള അതുല്യ പ്രതിഭകളാണ് ഇവർ രണ്ടുപേരും. ലിജോ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തന്റെ ഫ്രെയിമുകളിലൂടെ മലയാള സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടും മാറ്റിമറിച്ച ഒരു ബ്രില്യന്റ് ഡയറക്ടറാണ്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും എന്ന് പറയാം. ഇനി മിഥുൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുകയും അതേസമയം തന്നെ കിടിനൽ ത്രില്ലറുകൾ ഒരുക്കുകയും ചെയ്ത മലയാളത്തിന്റെ സ്വന്തം ഹിറ്റ് മേക്കറാണ് അദ്ദേഹം എന്ന് പറയാട്ടോ. വളരെ രസകരമായിട്ടുള്ള ക്യാരക്ടറുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ അദ്ദേഹം ഒരു ബ്രില്യന്റ് ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് ഡയറക്ടേഴ്സും സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്കൊരു കിടലൻ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് RJ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-272-222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம் லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்டின் சமீபம் புலமன் கொட்டாரக்கரா
2: சேட்டா ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ്റെപ്പോ
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ
2: ഒരുമിച്ച് കിട്ടാനോ
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ പുലമൻ കൊട്ടാരക്കര
5: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatankara, Kottarakara, Karunagappally.
6: Asriya, Inneri.
7: Once again, welcome back to APL with me, RJ Anamika. Studio clock lipol, samyam 4 mani kazhinju krithyam 16 minute aayirikkana. Innathe nammude game ile samvidhayakarayittulla Lijo Jos Pellisheriyum Mithun Manuel Thomasum samvidhanam cheyidittulla korchu cinemakalumayittu relate cheythu nilkkunna korchu audio clips aanu kelpikkanayittu povunnathu. Aadyam thanne nammal kelkkanayittu povunnathu nammude Lijo Jos Pellisheri samvidhanam cheyidittulla oru cinemayile BGM aanu. അതേത് സിനിമയിലെ BGM ആണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, ഫേസ് BGM ഇതാണ്.

യെസ് ഇതാണ് ബീജിയം ലിജോജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കിടിലൻ മൂവിയിലെ കിടിലൻ ബീജിയമാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490900 9526690090. വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: യെസ്, ഇതേത് സിനിമയിലെ ബീജിയം ആണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ആമേൻ. അർച്ചന ചേച്ചി, ഉഷ ചേച്ചി, സതീഷ് ചേട്ടൻ, അൻവർ, അലൻ, വിശ്വൻ ചേട്ടൻ, ടിറ്റോ, ഡേവിഡ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ആമേൻ എന്നാണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ആമേൻ. ലിജു സാർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, നമ്മുടെ ഫഗത് ഫാസിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ലിജു സാറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിലെ ഗീവർഗീസ് പുണ്യാളൻ്റെയും അവിടുത്തെ ബാൻഡിൻ്റെയും കഥ. വളരെ മാജിക്കൽ ആയിട്ട് ഈ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സോളമന്റെയും ശോശനയുടെയും പ്രണയവും ഒക്കെ ആയിട്ടൊരു ഫെസ്റ്റിവൽ മൂഡാണ് ഈ ഒരു സിനിമ ശരിക്കും തരുന്നത് എന്ന് പറയാം. മലയാള സിനിമയിലെ മികച്ച മാജിക്കൽ റിയലിസം ചിത്രങ്ങളിലൊന്നായിട്ടാണ് ആമേൻ എന്ന സിനിമ അറിയപ്പെടുന്നത്. സോ ആമേൻ എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
1: அன்னைக்கு ஒரு டீ குடிக்க கூட வழி இல்லாம ஒத்த பீடியை பத்த வச்சுக்கிட்டு பெரியசாமி அண்ணன் கடை முன்னாடி உட்கார்ந்து இருப்போம்ல, 12 மணி வேண்டாம் மண்டையா, சந்தையில ஒரு ஈ காக்கா கூட கிடையாது. அண்ணேரம் பார்த்து முக்கில ஒரு வண்டி திரும்புது.
0: യെസ്, നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്, ലിജു സാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്, ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ഏതാണ് ഈ ഒരു സിനിമ എന്നതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. സോ ആൻസേഴ്സ് അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090 ആൻസേഴ്സ് അറിയിക്കാനായിട്ടുള്ള നമ്പർ 9526490900 9526490900 ആമീൻ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
2: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 43 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: അന്നൊരു ടീ കുടിക്ക കൂടെ വഴിയില്ലാമ ഒത്ത ബീഡിയെ പത്ത വെച്ചിട്ട് പെരിയ സ്വാമി എണ്ണം കട മുന്നാടി ഉക്കാന്തിരുത്തോമല്ല 12 മണി
0: യെസ്, നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ് ഏതാണ് ഈ ഒരു സിനിമ എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു നൻപകൽ നേരത്ത് മയക്കം. ഉഷ ചേച്ചി, സഹദേവൻ ചേട്ടൻ, സതീഷ് ഏട്ടൻ, അർച്ചന ചേച്ചി, അൻവർ, മണികണ്ഠൻ ചേട്ടൻ, വിനോദ് ചേട്ടൻ, കാത്തു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നൻപകൽ നേരത്ത് മയക്കം എന്നാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ് ഈ ഒരു സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കുക. ഈ ഒരു സിനിമയിലെ ഗംഭീര പ്രകടനത്തിന് മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും ഈ ഒരു സിനിമയാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, IFFK വേദിയിലടക്കം വലിയ രീതിയിലുള്ള നിരൂപക പ്രശംസയും നേടിയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമാക്കിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് നൻപകൽ നേരത്ത് മയക്കം. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കുകയാണ്. അടുത്തത് നമ്മുടെ ലിജു സാർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ് കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. അത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നുള്ളത് ഗസ്സിയ. ഓക്കെ, പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെ ലിജോ സാർ സംവിധാനം ചെയ്ത ഒരു കിടിലൻ സിനിമയിലെ കിടിലൻ സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്, ഒരുപാട് ആഘോഷത്തിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു പാട്ട് കൂടിയാണ്. ഇതേത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490909. 9526490909. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി മെയിൻ തേരാ ഹീറോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: വള്ളിയേ ചക്കര വള്ളിയേ, മല്ലിയേ സന്തന മല്ലിയേ, വള്ളിയേ.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: வெல்கம் பேக் டு ஆஸ்திரேலியா பிரீமியர் லீக் வித் மீ ஆர்ஜே அனாமிக. ஸ்டுடியோ கிளாக்கில் ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ സംവിധായകരായിട്ടുള്ള ലിജു സാറും മിഥുൻ മാനുവൽ തോമസും സംവിധാനം ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളിലെ ഓഡിയോ ക്ലിപ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ കേൾപ്പിച്ച പാട്ട് ഇതായിരുന്നു.

0: യെസ്, ഇതേത് സിനിമയിലെ പാട്ടാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ടിറ്റു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അങ്കമാലി ഡയറീസ്. അനീഷ് ഏട്ടൻ, മനോജ് ഏട്ടൻ, അർച്ചന ചേച്ചി, ഉഷ ചേച്ചി, അൻവർ, മിന്നു, മീനാക്ഷി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് അങ്കമാലി ഡയറീസ് എന്നാണ്. അങ്കമാലി ഡയറീസ് ഈസ് എ റൈറ്റ് ആൻസർ. മലയാള സിനിമയ്ക്ക് 86 പുതുമുഖ താരങ്ങളെ ഒന്നിച്ചു പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഗംഭീര സിനിമയായിരുന്നു ഈ ഒരു അങ്കമാലി ഡയറീസ് എന്ന സിനിമ. അതുമാത്രമല്ല, ആക്ടറായിട്ടുള്ള ചെമ്പൻ വിനോദ് ആദ്യമായിട്ട് തിരക്കഥ ഒരുക്കിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ പ്രേമികൾക്കിടയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകന്റെ റേഞ്ച് കാണിച്ചു കൊടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു അങ്കമാലി ഡയറീസ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഓഡിയോ ഇതാണ്.
1: എനിക്കറിയായിരുന്നു മോളെ, നിനക്ക് അങ്ങനെ എന്നെ ഇട്ടേച്ച് പോവാൻ പറ്റുകയില്ലെന്ന്. അവൻ വെറും ഊളനാടി, നെഞ്ചുവേനും പനിയൊന്നുമില്ല, നല്ല നടുവേനയുണ്ട്. അല്ല,
2: ചെരിഞ്ഞ കൊമ്പന് എന്തിനാ ഷാജേട്ടാ നെറ്റിപ്പെട്ടോ?
0: യെസ്, ഓഡിയോ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഏത് സിനിമയിലെ ഓഡിയോ ആണെന്നുള്ളത്. നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തിട്ടുള്ള ആട് മൂവിയിലെ ഓഡിയോ ക്ലിപ്പാണ്. 3 ഭാഗങ്ങളായിട്ട് റിലീസായിട്ടുള്ള ഒരു സിനിമയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഏത് ഭാഗത്തുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ്? അതായത് ആട് ഫസ്റ്റിൽ ഉള്ള ഓഡിയോ ക്ലിപ്പാണോ, അല്ലെങ്കിൽ ആട് സെക്കൻഡിൽ ഉള്ള ഓഡിയോ ക്ലിപ്പാണോ, അതുമല്ലെങ്കിൽ ആട് 3 ഉള്ള ഓഡിയോ ക്ലിപ്പാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏത് ഭാഗത്ത് വന്നിട്ടുള്ള, ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490090. 9526490090. നമുക്ക് എന്തായാലും അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-2722-222. ACCR മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 ഒന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
7: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
8: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, ee onathinu veettil furniture o athu Malaysian trip o?
3: Ee paranju rendu orumichayalo.
2: Orumichayittano.
4: Demos Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
2: Appol ee onam ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
7: എനിക്കറിയായിരുന്നു മോളെ നിനക്ക് അങ്ങനെ എന്നെ ഇട്ടേച്ച് പോവാൻ പറ്റുകയില്ല എന്ന്. അവൻ വെറും ഊളനാടി. നെഞ്ചുവേനും പനിയൊന്നുമില്ല, നല്ല നടുവേനയുണ്ട്. അല്ല,
8: ചെരിഞ്ഞ കൊമ്പന, എന്തിനാ ഷാജേട്ടാ നെറ്റിപ്പെട്ട?
9: യെസ്, നമ്മുടെ ജയസൂര്യ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ആട് മൂവിയിലെ ഓഡിയോ ക്ലിപ്പാണ് ഇത്. എന്റെ ചോദ്യം ഇതായിരുന്നു, 3 ഭാഗങ്ങളായിട്ട് റിലീസായിട്ടുള്ള ഒരു സിനിമയാണ് ആട്, ഏത് ഭാഗത്തിലുള്ള ഓഡിയോ ക്ലിപ്പാണ് ഇത് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ.
10: ഹലോ
9: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
10: അല്ലമീൻ.
9: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖാണ്. ചായയൊക്കെ കുടിച്ചോ? കുടിച്ചു, റെഡി ആയിട്ടിരിക്കുവാണ്. സ്കൂളിൽ പോയായിരുന്നു ഇന്ന്? പോയായിരുന്നു. ഓക്കെ, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? സുഖാണ്. ഓക്കെ, അല്ലമീൻ, നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ?
10: കേട്ടായിരുന്നു.
9: ഏത് ഭാഗത്തിലുള്ള ഓഡിയോ ആണെന്ന് മനസ്സിലായോ? ഷാജിപ്പാപ്പനാണ്. ഷാജിപ്പാപ്പൻ ഏത് ഭാഗത്തിലുള്ള, അതായത് ആട് മൂവിയിലെ ഏത് ഭാഗത്തിലുള്ള ഓഡിയോ ക്ലിപ്പ് ആണ് എന്നതായിരുന്നു ചോദ്യം. അതായത് ആട് ഫസ്റ്റിലെ ആണോ, 2 ആണോ, ആട് 3 ആണോ? ആട് 2 ആണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആട് 2 ആണോ? ഒന്നുകൂടെ. ഒരു മാറ്റവും ഇല്ല. 2 ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്യുവാണ്. പക്ഷെ ആൻസർ തെറ്റിപ്പോയി കേട്ടോ. ആട് ഫസ്റ്റിലെ ആണ്, അതല്ല ഞാൻ ചോദിച്ചത്. ഉറപ്പാണോ ഉറപ്പാണോ എന്നുള്ളത്. ആട് ഫസ്റ്റിലെ ആയിരുന്നു കേട്ടോ. ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഷാജിപ്പാപ്പനാണോ? ഓക്കെ, അപ്പൊ അല്ലമീൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇത്തവണ പാട്ടുണ്ടോ? ഓക്കെ, പോരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എന്റെ പേര് അനാമിക. അതെല്ലോ. ഓക്കെ ശരി, അനാമിക ആണെങ്കിൽ പാട്ട് പാടാന്നല്ലേ. ഓക്കെ ശരി ശരി. ആ

പരലോകനാളിൽ വിധി പറ.

0: ഹലോ
1: ആഹാ, അടിപൊളിയായിട്ട് പാടിയല്ലോ. ഇടയ്ക്ക് ചെറിയ റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു, ചെറുതായിട്ട് കട്ടായി കട്ടായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിവി അടിപൊളിയായിട്ട് പാടി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അല്ലമീൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലമീൻ ആണ്. അല്ലമീൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് പറ്റിയില്ലെങ്കിലും നല്ല രസമായിട്ട് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. രതീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആഡ് ടു. ആശ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആഡ് ഫസ്റ്റ്. ഉഷ ചേച്ചി, അർച്ചന ചേച്ചി, അഭിഷേക്, മിന്നു, അരവിന്ദ് ചേട്ടൻ, മാളവിക, വിപിൻ, മനോജ് ഏട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ആഡ് ഫസ്റ്റ് എന്നുള്ളതാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ആഡ് ഫസ്റ്റ് ആണ്. മലയാള സിനിമയിൽ ഇത്രയും അധികം ആഘോഷിക്കപ്പെട്ട മറ്റൊരു സിനിമയുണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാല്ലേ. തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്ത സമയത്ത് വലിയ വിജയം നേടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നില്ല. പിന്നീട് ടി വിയിലൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുകയും ഒരു കൾട്ട് സിനിമയായിട്ട് മാറുകയും ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ് ആട് എന്ന് തന്നെ പറയാം. നമ്മുടെ ഷാജി പാപ്പനും അറക്കൽ അബു, അതുപോലെ സർബത്ത് ഷമീറൊക്കെ മലയാളികളുടെ പോപ്പ് കൾച്ചറിന്റെ തന്നെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളൊരു ആൾക്കാരായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഷാജി പാപ്പന്റെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലും ബി ജി എം ഒക്കെ വലിയ രീതിയിലുള്ള ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മുടെ മിഥുൻ മാനുവൽ തോമസിന്റെ കരിയറിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് ആട് എന്ന് തന്നെ പറയാം. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജ് കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. പാട്ട്

യെസ്, നമ്മൾ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് നിറക്കൂട്ട് എന്ന സിനിമയിലെ ഒരു പാട്ട്. പിന്നീട് എബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗായകൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. എൻ്റെ ചോദ്യം ഇതാണ്, എബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് പാടിയിട്ടുള്ള ഗായകൻ ആരാണ്? സ്വെൻസേഴ്സ് അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090. 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490900. 9526490900. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി പ്രിൻസ് 02.

0: You are listening to Ashray FM 90, Nadinuppam, Natarkuppam.
1: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ, അൽജോ വിലക്കുറവിന്റെ വിസ്മയം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: Once again, welcome back to APL with me, RJ അനോമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച പാട്ട്

0: യെസ്, എബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏത് ഗായകൻ പാടിയ പാട്ടാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നിതിൻ കെ, ശിവ, ആശ ചേച്ചി, ഉഷ ചേച്ചി, സതീഷ് ഏട്ടൻ, മനോജ് ഏട്ടൻ, അൻവർ, അഭിഷേക്, മീനാക്ഷി, അനു, ആൻഡ് ഫൈനലി കെവിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നിതിൻ കെ, ശിവ എന്ന് തന്നെയാണ് എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ്. കറക്റ്റ് ആണ്. എബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിതിൻ കെ, ശിവ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മൾ മമ്മൂക്കയുടെ തന്നെ നിറക്കൂട്ട് എന്ന സിനിമയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മമ്മൂക്കയുടെ തന്നെ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും റീയൂസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് ടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ സിനിമയിലെ ഓഡിയോ ആണ്. ഓഡിയോ ഇതാണ്.
1: മൊത്തം 5 പോലീസുകാരെ കൊല്ലുക, അതിൽ 2 പേര് മാത്രം നിങ്ങളുടെ ടാർഗറ്റ്സ്, ബാക്കി 3 പേർ റാൻഡം ആയിട്ടുള്ള ഓഫീസേഴ്സ്. ആർക്കും ഒരിക്കലും ഈ 5 പേര് തമ്മിലുള്ള ഡയറക്ട് കണക്ഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല, ബിക്കോസ് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല.
2: ഫൈനലി താങ്ക് യു.
1: പക്ഷേ ഈ പോലീസുകാരെക്കാൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റിനേക്കാൾ നിങ്ങൾക്ക് പക തോന്നേണ്ടത് ഫാദർ ബെന്നറ്റിനോടല്ല.
0: യെസ്, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമയിലെ ഓഡിയോ ആണ്. ഏതാണ് ഈ ഒരു സിനിമ എന്നതാണ് എന്റെ ചോദ്യം. ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-4-4-2-9-1-9-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- 0909095269 എബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിതിൻ കെ ശിവ പാടിയിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: മൊത്തം 5 പോലീസുകാരെ കൊല്ലുക. അതിൽ രണ്ടുപേര് മാത്രം നിങ്ങളുടെ ടാർഗറ്റ്സ്, ബാക്കി 3 പേർ റാൻഡം ആയിട്ടുള്ള ഓഫീസേഴ്സ്. ആർക്കും ഒരിക്കലും ഈ 5 പേര് തമ്മിലുള്ള ഡയറക്ട് കണക്ഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. ബിക്കോസ് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല.
2: ഫൈനലി താങ്ക് യു.
1: പക്ഷേ ഈ പോലീസുകാരെക്കാൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റിനേക്കാൾ നിങ്ങൾക്ക് പക തോന്നേണ്ടത് ഫാദർ ബെന്നറ്റിനോടല്ല.
3: യെസ്, മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഇതേതാണ് സിനിമ എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 5-ാം പാതിര. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 5-ാം മാതം. ആശ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 5-ാം പാതിര. ദീപു ചേട്ടൻ, സതീഷ് ചേട്ടൻ, അനീഷ് ചേട്ടൻ, ശശികല ചേച്ചി, രാജലക്ഷ്മി ചേച്ചി, അൻവർ, അർച്ചന ചേച്ചി, ഉഷ ചേച്ചി, വൈഗ ശ്രീ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് 5-ാം പാതിര എന്നാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് 5-ാം പാതിര. ആ ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് നമ്മളിപ്പോൾ കേട്ടത്. കോമഡി സിനിമകൾ മാത്രം ഒരുക്കിയിരുന്ന മിഥുൻ മാനുവൽ തോമസ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രാക്കിലൂടെ സഞ്ചരിച്ച ഒരു സിനിമ കൂടിയാണ്. മാത്രമല്ല, നമ്മുടെ കുഞ്ചാക്കോ ബോബിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു 5-ാം പാതിര. സ്വെൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഈ വീക്കിലെ ആശ്രയ പ്രീമിയർ ലീഗിന്റെ വിന്നറിനെ നമ്മൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിഭാഗ്യവാനാണോ അല്ലെങ്കിൽ ഭാഗ്യവതിയാണോ എന്നറിയിക്കാനുള്ള സമയമാണ്. അപ്പൊ ആരെയും ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ വീക്കിലെ ആശ്രയ പ്രീമിയർ ലീഗ് വിന്നർ ഈസ് യെസ് സതീഷ് ചേട്ടനാണ്, സതീഷ് കുമാർ ചേട്ടനാണ്. കൺഗ്രാജുലേഷൻസ്. ചേട്ടനെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ കിടുക്കാച്ചി സമ്മാനമാണ്. അപ്പൊ എന്തായാലും ഇത്തവണ വിന്നർ ആയില്ലല്ലോ എന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഗെയിമിൽ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 54 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഓൺ ദ വേ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ അർജനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 o'clock.

0: സ്റ്റുഡിയോക്കുള്ളിൽ ഒരുക്കിയ സെറ്റിലും ഫിലിം സെറ്റുകളിലും വിദേശ രാജ്യങ്ങളിലും മറ്റും തീർത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യ മനോഹാരതയിൽ നിന്നും മനുഷ്യർക്കിടയിലേക്കിറങ്ങി നിത്യജീവിതത്തിന്റെ കാഴ്ചയൊരുക്കിയ ചിത്രങ്ങളെ എന്നും ഇരു കൈയും നീട്ടി സ്വീകരിച്ച ചരിത്രമാണ് മലയാള സിനിമാ പ്രേക്ഷകർക്കുള്ളത്. ഓരോ കാലഘട്ടത്തിലും അത്തരം ചിത്രങ്ങൾ മലയാളിക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ ലഭിച്ചിട്ടുണ്ട്. തീർത്തും അപ്രതീക്ഷിതമായി ഒരു മഹാമാരി ലോകത്തെ ഒന്നടങ്കം ബാധിച്ചപ്പോൾ സിനിമയും അതിന്റെ ഫോർമാറ്റും നേരിട്ട വെല്ലുവിളി ചെറുതല്ല. മലയാളി കണ്ടു പരിചയിച്ച ഏറെ ഇഷ്ടപ്പെടുന്ന രീതികളിൽ നിന്നും സിനിമയ്ക്കും മാറ്റത്തെ കൂട്ടുപിടിക്കേണ്ടി വന്നു. പ്രദർശനത്തിൽ തുടങ്ങി ചിത്രീകരണത്തിൽ വരെ ആ മാറ്റം ഉൾക്കൊണ്ട് പരിമിതികളെ അതിജീവിച്ച് മലയാള സിനിമ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിമിതികളെ അവസരമായി കണ്ടുകൊണ്ട് നിർമ്മിച്ച ചിത്രം എന്ന നിലയിൽ മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്. അതാണ് 2020 റിലീസായ സി യു സൂൺ എന്ന ചിത്രം. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനോമിക.
1: മോർണിംഗ്. സർപ്രൈസ് ആണല്ലോ.
2: ഓൺലൈൻ കണ്ടുകൊണ്ട് വിളിച്ച.
1: ഓഫീസിലെത്തിയപ്പോ ഞാൻ എപ്പോഴും ഓൺലൈൻ.
2: അയ്യോ, എന്നാ ഞാൻ വെക്കുക.
1: എന്നാ ഫോണാണ്, അതങ്ങനെ അടിച്ചോണ്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല.
2: ഞാൻ പിന്നെ വിളിക്കാവേ.
0: ക്യാമറയെ ആകാശം കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മലയാളി ഒത്തുപിടിച്ചാൽ അടച്ചിട്ട മുറികൾക്കുള്ളിൽ നിന്നുപോലും സിനിമയുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ ഒരു മികച്ച എക്സാമ്പിളാണ് ഈ സിനിമ. വെറും സിനിമയല്ല, ഒരു ത്രില്ലർ തന്നെ 1.5 മണിക്കൂർ സ്ക്രീൻ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് സംവിധായകൻ മഹേഷ് നാരായണൻ, ഒപ്പം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരനിരയും ഫഗത് ഫാസിൽ, റോഷൻ മാത്യൂസ്, ദർശന രാജേന്ദ്രൻ, മാലാ പാർവതി, സൈജോ കുറുപ്പ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ദൃശ്യാഖ്യാന രീതിയിലെ പരീക്ഷണാത്മക സമീപനം കൊണ്ടും വിഷയത്തിന്റെ തീവ്രത കൊണ്ടും അഭിനയ മികവ് കൊണ്ടും വ്യത്യസ്തമായ ഒരു ദൃശ്യാനുഭവം സമ്മാനിക്കുന്നുണ്ട്. പൂർണമായും ഐഫോണിൽ ചിത്രീകരിച്ച സി യു സോൺ എന്ന സിനിമ ഇന്നത്തെ മധ്യവർഗ സമൂഹത്തിന്റെ, അതിൽ തന്നെ യൗവനത്തിന്റെ, അവരുടെ നിത്യജീവിതത്തിലെ സ്ഥിരം കാഴ്ചകളായ ഡിജിറ്റൽ സ്ക്രീനുകൾ, കമ്പ്യൂട്ടറിന്റെയും സ്മാർട്ട് ഫോണിന്റെയും ദൃശ്യഘടനകൾ, വെർച്വലായി മാറുന്ന കാഴ്ചകളെല്ലാം തന്നെ ആഖ്യാന രീതിയായി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് സി യു സോൺ എന്ന ചിത്രത്തെ അടയാളപ്പെടുത്തുന്ന പ്രത്യേകത.
3: യൂട്യൂബിംഗ് ഒക്കെ പഠിച്ച എന്തോ ഉണ്ടാക്കുന്ന
4: ചിക്കൻ കറി.
3: ചിക്കൻ കറിക്കകത്ത് ആരെങ്കിലും ടൊമാറ്റോ സോസ് ഒഴിക്കോ? ആരാത് പഠിപ്പിച്ചെന്ന്? ഞാൻ ഒരു സെന്റെ വീട്ടിലെ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി തരാമേ. അവിടെ കുറച്ച് കറി.
4: എവിടെ?

സിനിമയെടുക്കുക എന്നത് ഒട്ടും എളുപ്പമല്ലാത്ത ഇക്കാലത്ത് സിനിമയെക്കുറിച്ച് ചിന്തിക്കാനുള്ള മാനസിക അവസ്ഥ പോലും പലർക്കും നഷ്ടപ്പെട്ട സമയത്ത് ഒരു മഹാമാരിയുടെ പിടിയിൽ സമൂഹം ഒന്നാകെ ഞെരിഞ്ഞമരുമ്പോൾ അതിജീവനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രകാശ ഗോപുരമായി ഈ കെട്ടകാലത്തെ പ്രതിരോധത്തിന്റെ അടയാളമായി എല്ലാ അർത്ഥത്തിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ചിത്രമായിരിക്കും സിയൂസും. കമ്പ്യൂട്ടർ സ്ക്രീൻ ബേസ്ഡ് സിനിമ എന്ന കോൺസെപ്റ്റിൽ ഒരുക്കിയിട്ടുള്ള ഈ സിനിമ അതിന്റെ പ്രമേയത്തിലെ ആഴം കൊണ്ടും മേക്കിംഗിലെ പുതുമ കൊണ്ടും മികച്ചു നിൽക്കുന്ന ഒന്നാണ്. ലോക്ഡൌൺ കാലത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ചെയ്ത തട്ടിക്കൂട്ട് ചിത്രമല്ല ഇത്. മറിച്ച് ലോക്ഡൌൺ അല്ലെങ്കിലും ഈ ചിത്രം ഇങ്ങനെ ചെയ്യാനാകുമായിരുന്നുള്ളൂ എന്നണിയറക്കാരുടെ വാദത്തെ ശരിവെക്കുന്നതാണ് സിയൂസോൺ എന്ന ചിത്രം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: അന്തം വിട്ടു നോക്കി ഗ്രാമമാകെ

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Vishal Opticals. மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம். லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்ட் சமீபம் புலமன் கொட்டாருக்கரா.
2: ஒரு வீடியோ கால் செய்யுன்னது போல ஒரு சினிம முழுவதாயும் காணுக. കേൾക്കുമ്പോൾ തന്നെ വിചിത്രം എന്ന് തോന്നിയേക്കാവുന്ന ഈ രീതിയിലാണ് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സിയൂസൂൺ എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു സ്മോൾ സ്ക്രീൻ ഒ ടി ടി സിനിമ. അതിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്, വൈകാരികതകളുണ്ട്, ത്രില്ലുണ്ട്. അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ഉണ്ട്. സിനിമ മുൻപോട്ട് വെക്കുന്ന അത്ര പുതുമയല്ലാത്ത പ്രമേയത്തെ നൂതന വിദ്യകളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിക്കാനുള്ള ആത്മാർത്ഥ ശ്രമവും അണിയറക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്.
3: തമ്പി കണ്ടിട്ട് പോലും ഇല്ല. കൂടുതൽ എന്തെങ്കിലും കാണിക്കുന്നതിന് മുമ്പേ ആ കൊച്ചിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്താ.
4: അയ്യോ അത് പറ്റത്തില്ല, ഒരാളെ പ്രൈവസി ഹാക്കിയാന്നൊക്കെ പറഞ്ഞു.
3: ഓ എന്തോ പ്രൈവസി, ഇവിടെ ട്രംപ് തന്നെ അങ്ങനെ ഇലക്ഷൻ ജയിച്ചത്. അതിൽ കൂടുതലൊന്നും അല്ലല്ലോ. നീ ആ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിട്ട് അവരുടെ ആൾക്കാരൊക്കെ ആരാ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ജെനുവിൻ ആണോ എന്ന് അറിഞ്ഞു തന്നാ മതി.
5: നിന്റെ മമ്മിക്ക് എന്താടാ വട്ടാണ്? നീ തന്നെ ഡീൽ ചെയ്താ
6: പ്ലീസ്. മമ്മി ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നീ എന്തെങ്കിലും ഒരു സാധനം കാണിച്ചു കൊടുത്താ. അറ്റ്ലീസ്റ്റ് ഇന്ന് രാത്രി സെർച്ച് സ്ട്രീമിലും എടുത്ത് കൊടുത്താ.
5: അതൊന്നും കണ്ട നിന്റെ മമ്മിക്ക് ഒരു കുന്തവും മനസ്സിലാകത്തില്ല. നീ ആ കൊച്ചിന്റെ കോളേജ്
6: അതിലൊരു കുഴപ്പമുണ്ട്. അവക്ക് സിം കാർഡില്ല, എന്തോ ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു.
5: ഫോണുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, സിം ഇല്ല. നീ എങ്ങനെയാണ് ഇത്ര കറക്റ്റ് പാർട്ടികളെ കണ്ടുപിടിക്കുന്നത്?
2: നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമയാകെ ഒരു വീഡിയോ കോൾ സ്ക്രീൻ ഗ്രാബ് ഫോർമാറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അതൊട്ടും പ്രേക്ഷകനെ അലോരസപ്പെടുത്തുന്നില്ല. എല്ലാ സീനും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടുള്ള ഒരു കല്ലുകടിയും ഈ സിനിമയിൽ ഇല്ലെന്ന് സാരം. ഈ സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ജിമ്മിയും കെവിനും കസിൻസ് ആണ്. ജിമ്മി ദുബായിൽ ജോലി ചെയ്യുന്നു, കെവിൻ നാട്ടിലും. ടിൻഡർ വഴി അനു എന്ന പെൺകുട്ടിയുമായിട്ട് ജിമ്മി പരിചയത്തിലാകുന്നു, പിന്നീട് പ്രണയത്തിലും ആകുന്നുണ്ട്. ജിമ്മി തന്റെ അമ്മയോടും ബാക്കി ബന്ധുക്കളോടുമൊക്കെ അനുവിന്റെ കാര്യം സംസാരിച്ചെങ്കിലും അനുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും മാത്രം പ്രതികരണമുണ്ടായില്ല. പിന്നീട് ജിമ്മിക്ക് നേരിടേണ്ടി വരുന്നത് അയാൾ ഒരിക്കലും ചിന്തിക്കാത്ത വെല്ലുവിളികളായിരുന്നു. അയാൾക്ക് സഹായമായി ഉണ്ടായിരുന്നത് കെവിൻ മാത്രവും. ജിമ്മിയുടെയും അനുവിന്റെയും ബന്ധത്തിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്.
7: എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഷി സീംസ് വെരി ഒത്തന്റിക്. ഫേസ്ബുക്കിൽ 136 ഫ്രണ്ട്സ്. അങ്ങനെ അധികം ഒന്നും ഓൺലൈൻ കാണാറില്ല. 20 ഇയേഴ്സ് ആയിട്ട് ഫാമിലി യു എ തന്നെയാണ്. പിന്നെ ആൻറ്റിക്കുള്ള മെയിൻ തിങ് അവർ കത്തോലിക്കനാണ്. പോരെ, വന്നു വന്ന് നിങ്ങൾ എന്നെ കൊണ്ട് ബ്രോക്കർ പണി വരെ ചെയ്യിപ്പിച്ചു തുടങ്ങി.
3: ഒന്ന് പോടാവിടുന്ന് എന്നെ സഹായിക്കാൻ കുടുംബത്തിൽ പിന്നെ ആരാ ഉള്ളേ എന്നാ നീ കിടന്നു, ബാക്കി ഞാൻ നോക്കിക്കോളാം.
6: ഭൂമിയോട് പറയാൻ പറ്റാത്ത വല്ല ഉണ്ടടാ, വേറെ റിലേഷൻഷിപ്പ് വല്ലോ?
8: അപ്പൊ നീ സംശയരോഗിയാ.
7: ലോയൽറ്റിയാണ് നിന്റെ മെയിൻ പ്രശ്നം. തിരിച്ചങ്ങോട്ട് ലിസ്റ്റ് ആ പെൺകുച്ചിനെ അയച്ചു കൊടുത്താ ആ സെക്കൻഡിനോട് തന്നെ ഇട്ടു.
2: ആരുടെയൊക്കെയോ ചാറ്റ് ബോക്സുകൾ, സംഭാഷണങ്ങൾ, ഫോൺ കോളുകൾ, അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വികാരങ്ങൾ, വികാര വിസ്ഫോടനങ്ങൾ, ബന്ധങ്ങളുടെ കൂടിച്ചേരലുകൾ, അറ്റുപോക്കുകൾ എല്ലാം ചേർത്ത് വെച്ചാൽ ഒരു സിനിമയുടെ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ചിന്താതലം മലയാള സിനിമ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയെ തേടി യുവതലമുറയുടെ ഒരു വിഭാഗം ആശ്രയിക്കുന്ന ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ തുടങ്ങി വെറുമൊരു പ്രേമകഥയിൽ അവസാനിപ്പിക്കാതെ ക്യാമറയെ സമൂഹത്തിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുന്നു സിയൂസൂൺ എന്ന ചിത്രം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
2: വായിക്കുന്നത് ദീപു എസ്. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് നൽകും. രാമകഥാ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. രാജ്യത്തുടനീളമുള്ള 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്കാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്കാർ മേളകളിൽ നാളെ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. റോസ്കാർ മേളകളിലൂടെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായി ഇതുവരെ കൈമാറിയ നിയമന ഉത്തരവുകളുടെ എണ്ണം ഇതോടെ 12.75 ലക്ഷത്തിന് മുകളിലെത്തും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രത്തിന്റെ രാമകഥ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരതം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ശ്രീ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു.
3: സർവധർമ്മ സംഭവ യാനി സഭി പന്ഥോ കെ പ്രതി സമാൻ സമ്മാൻ കാ ഭാവ രഹാ ഹൈ ലേക്കിൻ വെസ്റ്റേൺ സെക്യുലറിസം കെ കാരണ ഹമാരെ ധർമ്മ കോ സാമ്പ്രദായികത പരമ്പര കോ പിശാപൻ വിശ്വാസ കോ കട്ടർത ഔർ ആസ്ഥ കോ അന്ധവിശ്വാസ കെ രൂപ മേ പ്രസ്തുത കിയാ ഗയാ ആജ് ഹമാരെ പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഭാരത് സാംസ്കൃതിക ഔർ സഭ്യതാഗത പുനർജാഗരണ മനെ കൾച്ചറൽ വിനാശ കാ സാക്ഷി ബൻ രഹാ ഹൈ ഔർ ആജ് ഹം കൊളോണിയൽ മൈൻഡ് സെറ്റ് കോ ത്യാഗ് കർ.
2: ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കും രാജ്യത്തെ സാധാരണക്കാർക്ക് നേരെയുമുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിശുദ്ധ നഗരമായ മക്കയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമം മേഖലയിലെ സമാധാനത്തെയും സുരക്ഷയും ദുർബലപ്പെടുത്തുന്നുവെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സഹകരണവും ഏകോപനവും തുടരുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളായി ടീം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തൂഫാൻ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. തൂഫാൻ ജനജാഗ്രതാ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 28-ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മലപ്പുറം വേങ്ങരയിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയിലും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. അർദ്ധരാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൽ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ്വ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടക്കും. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലും നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിന് ഇടക്കാല ജാമ്യം അനുവദിക്കാതെ ഹൈക്കോടതി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് രാവിലെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആന്റോ അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25 നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെപ്റ്റംബർ 25 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആന്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി നിയമനമുണ്ടാകുമെന്നും ചലച്ചിത്ര അക്കാദമി പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബോർഡുകളുടെയും അക്കാദമികളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മാനസികാരോഗ്യം വീണ്ടെടുത്തവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വരണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൂർണ്ണ രോഗമുക്തി നേടിയവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗമുക്തി നേടിയവരെ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് പുനരധിവസിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി കണ്ണൂർ മാലൂർ പനമ്പറ്റ ന്യൂ UP സ്കൂളിൽ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് തുറന്നു. ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് ലാബ് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളെ ആശയങ്ങളാക്കിയും അതിനെ പ്രായോഗിക ഉപകരണങ്ങളാക്കിയും മാറ്റി കുട്ടികളിൽ സഹാനുഭൂതി വളർത്തുകയാണ് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും അനുകമ്പയും വളർത്തിയെടുക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പ്രശ്നം കണ്ടെത്തുകയും അതിനുതകുന്ന പരിഹാരം കാണുകയും വികലാംഗർക്കും പ്രായമായവർക്കും ആവശ്യമായ സഹായ ഉപകരണം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്.
2: ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നാളെ ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പൽത്തൂറും നയിക്കും. ഒക്ടോബർ 4 നീളുന്ന ഗെയിംസിൽ 500 ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. 45 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3 തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്തെത്തിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 20 നഷ്ടത്തിലും നിഫ്റ്റി 76 നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1160 ഉയർന്ന് 113,240 ഗ്രാമിന് 14,155 ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്റർ മാധ്യമപ്രവർത്തകർക്കായി സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. സൺഡേസ് ഓൺ സൈക്കിൾ എന്ന സന്ദേശവുമായി മറ്റന്നാൾ രാവിലെ 7 സായി തിരുവനന്തപുരം റീജിയണൽ സെന്ററിലാണ് പരിപാടി. ദ്വിദിന ദേശീയ മത്സ്യത്തൊഴിലാളി വനിതാ സംഗമത്തിന് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ തുടക്കമായി. കേരളം, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 60 വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിസ്ഥിതി സൌഹൃദ വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി നിർണായക ചുവടുവയ്പ്പുമായി സിയാൽ. അന്താരാഷ്ട്ര ടെർമിനലിൽ 15 കോടി ചെലവിൽ സ്ഥാപിച്ച ബ്രിഡ്ജ് മൌണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 24 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 20th റോസ്കാർ മേളയുടെ ഭാഗമായി 51,000 യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് കൈമാറും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യമന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500+ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Bored.
1: See you soon എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
2: എന്താ പറ്റിയ
3: അനു, അനു, ലുക്ക് അറ്റ് മീ, കാര്യം പറ.

0: ജീവിതം കരുപിടിപ്പിക്കാൻ സ്വപ്നം കാണുന്ന ലക്ഷങ്ങളുടെ പ്രതിനിധിയായി അനുമോൾ സ്ക്രീനിലെത്തുമ്പോൾ ടേക്ക് ഓഫിന് ശേഷം പ്രവാസ ജീവിതത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചയായിരുന്നു മഹേഷ് നാരായണൻ ഈ പെൺകുട്ടിയിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്.
1: ജിമ്മി, ഞാൻ പറയുന്ന കേക്ക് എനിക്ക് വേണ്ടി പ്ലീസ് ജിമ്മി.
2: കണ്ടോ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ചൊരു കോഫിയൊക്കെ കുടിച്ചു. ഹി അപ്പോളജൈസ് ഫോർ ഹിറ്റിങ് യു. എന്നോട് നിന്റെ പുതിയ നമ്പർ വാങ്ങിയായിരുന്നു, സോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഇമോഷണൽ മൊമെൻ്റ് ആണ് അല്ലേ, ഒരു ഫാദർ ഡോട്ടർ റീജോയിനിങ്.
0: എവിടെ നിന്നെങ്കിലും ഒരു രക്ഷകൻ പറന്നെത്തുമെന്ന പ്രതീക്ഷ പോലും അസ്തമിക്കുമ്പോൾ ഒരു സർവൈവർ എന്ന നിലയിൽ സ്വയം തുണയാവുക എന്ന കർത്തവ്യം നിറവേറ്റുന്ന ദർശനയുടെ കഥാപാത്രത്തോടുള്ള നീതി പുലർത്തൽ പ്രശംസനീയം തന്നെയാണ്. ഗൾഫിലേക്ക് ഒരു വിസ നേടി പറക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തുകൊണ്ടും പരിചയപ്പെട്ടിരിക്കേണ്ട വ്യക്തിയാണ് അനുമോൾ. കപ്പേളയിലെ വഞ്ചകനായ കാമുകനിൽ നിന്നും ഒരു യഥാർത്ഥ കാമുകനിലേക്കുള്ള ദൂരം നടന്നു തീർക്കുമ്പോൾ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു യുവ നായക നടൻ കൂടി മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് റോഷൻ മാത്യുവിന്റെ അഭിനയ സാധ്യതയിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോഷൻ മാത്യുവിനൊപ്പം മാലാ പാർവതി, സൈജു കുറുപ്പ്, കോട്ടയം രമേശ് തുടങ്ങിയവരും തങ്ങളുടെ ഭാഗങ്ങൾ മികച്ചതാക്കി.
3: ലഗേജ് ഒക്കെ പാക്ക് ചെയ്തുണ്ടാരെങ്കിലും മരിക്കാൻ പോകും. ഞാൻ സമ്മാനപ്പെട്ടിരിക്കും. വഴക്കമുണ്ട്?
4: ഇല്ലടാ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
3: ഞാൻ അവളുടെ പേരൻസ് വീട്ടിൽ പോയി അന്വേഷിച്ചു.
4: എന്റെ കെവിനെ അവള് തിരിച്ച് അവളുടെ അപ്പന്റെ വീട്ടിലേക്ക് പോകത്തില്ല.
3: എടാ, നീ അന്വേഷിച്ചോ?
4: എടാ, ഞാൻ ഫ്ലാറ്റിൽ പോയി, അപ്പാർട്ട്മെന്റ് നമ്പർ എനിക്കറിയത്തില്ല.
3: എന്തുവാ എടാ ഇത്?
4: എടാ, ഞാൻ ബേസ്മെന്റിൽ നിന്ന് അവളെ പിക്ക് ചെയ്തേ. ഞാൻ അവിടെ ചെന്നു, സെക്യൂരിറ്റിയോട് ചോദിച്ചു, അവർക്ക് ആർക്കും അവിടെ പിടിയില്ല.
3: വിളി വിളി, അവളുടെ അപ്പനെ വിളി. എടാ, അവളുടെ അപ്പനെ വിളിക്ക്. അയാളെ ഇന്ന് കണ്ടു, അനുവിന്റെ നമ്പർ കൊടുത്തു, നിന്റെ മമ്മിയുടെ നമ്പർ കൊടുത്തു, എന്നിട്ട് അയാളുടെ നമ്പർ നീ വാങ്ങിച്ചില്ലേ?
4: എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒന്നും തോന്നിയില്ല.
3: നിനക്ക് അവന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ അറിയോ? ഇനി ഐഡിയ ഫാഷി മാൻ ഓഫ് ഗോഡ് പീപ്പിൾ ഷീ മീറ വിത്ത് എന്തെങ്കിലും.
0: ഫഹദ് ഫാസിൽ എന്ന നടനെ സംബന്ധിച്ച് കെവിൻ എന്ന കഥാപാത്രം ഒരു വെല്ലുവിളിയ അല്ലായിരുന്നു. പക്ഷേ ഫഹദ് എന്ന നിർമ്മാതാവിനെ സംബന്ധിച്ച് സിയു സോൺ എന്ന സിനിമ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളി നിസ്സാരമായി ഫഹദ് മറികടക്കുന്നു എന്നാണ് ചിത്രത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കണ്ണുകൾ കൊണ്ടുള്ള അഭിനയം എന്ന അടിസ്ഥാന കാരണത്താൽ മലയാളിയെ കൊണ്ട് സിനിമാ ടിക്കറ്റ് അടുപ്പിക്കുന്ന ഫഹദ് ഫാസിൽ കൂടുതൽ സമയവും ഒരു കസേരയിൽ ഇരുന്നുള്ള പ്രകടനത്തിലൂടെ മറ്റൊരു ബ്രില്യൻസ് കാഴ്ചവെക്കുന്നത് അനുഭവിച്ചറിയാം. സിനിമ എടുക്കാനാവാതെ അല്ലെങ്കിൽ അങ്ങനെയൊരു ശ്രമത്തിന് മുതിരാൻ ഭയന്ന് കോവിഡ് ഒഴിയാൻ കാത്തു നിൽക്കുന്ന തന്റെ സഹപ്രവർത്തകർക്ക് ഫഹദ് എന്ന അധികം സംസാരിക്കാത്ത വ്യക്തി പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത ഉത്തമ ഉദാഹരണമാണ് സിയു സോൺ എന്ന സിനിമ.
4: എന്റെ മമ്മിയോട് തന്നെയല്ലേ പറഞ്ഞു അവളെ പറ്റി? തനിക്ക് എന്താറിയാളോ അനുവിനെ പറ്റി? എന്റെ മമ്മി പറഞ്ഞു ഞാൻ അറിഞ്ഞോ. ഐ വാസ് സ്ലീപ്പിംഗ് വിത്ത് എ കോൾ ഗേൾ, യു നോ
3: ദാറ്റ്?
4: എടാ, നീ ഒരാളെങ്കിലും ഉണ്ടാവും വിചാരിച്ചോ കൂടെ. എനിക്ക് ആരും വേണ്ടാ. ഐ വാസ് ഗോയിംഗ് ടു മാരി ഹർ, യു നോ ദാറ്റ്? ഐ വാസ് ഇൻ ലവ് വിത്ത് ഹർ ദാ.

0: വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് ഫഹദ് തെളിയിക്കുമ്പോൾ അദ്ദേഹം എന്ന നടനിൽ മലയാളി പ്രതീക്ഷിക്കുന്ന മിനിമം ഗ്യാരണ്ടി ഇനി മുതൽ അദ്ദേഹം എന്ന നിർമ്മാതാവിൽ നിന്നും പ്രതീക്ഷിക്കാം. മഹേഷ് നാരായണൻ എന്ന സംവിധായകൻ എത്രമാത്രം മികച്ച ഒരു ടെക്നീഷ്യൻ കൂടിയാണെന്ന് അടയാളപ്പെടുത്തുന്നതാണ് ഈ സിനിമ. എഴുത്തിലും സംവിധാനത്തിലും ഒപ്പം എഡിറ്റിംഗിലും അദ്ദേഹം മത്സരിച്ച് മികവ് തെളിയിക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ. ഐഫോൺ മുതൽ കാറിന്റെ റിവേഴ്സ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത വിഷ്വലുകൾ എത്ര മനോഹരമായി ഒരു വ്യത്യാസവും പ്രേക്ഷകനറിയാത്ത വിധം അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. സബിന്റെ സിനിമറ്റോഗ്രഫിയും ഗോപി സുന്ദറിന്റെ സംഗീതവും ഒക്കെ സിനിമയെ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്.
1: അതിൽ അയാളുടെ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് മോർ ലൈക്ക് ആൻ എക്സ്ചേഞ്ച്.
2: അതിനുവേണ്ടി അവളെ ഞാൻ യൂസ് ചെയ്തു അല്ലേ?
1: രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ?
2: രക്ഷപ്പെടാനായിരുന്നെങ്കിൽ അവളെന്തിനൊക്കെ അവൻ ഇത്രയും ദിവസം എൻ്റെ കൂടെ നിന്ന് നേരത്തെ അങ്ങ് പോകാൻ പാടില്ലായിരുന്നു.

0: And she was using me.
1: I'm not real, Jimmy. Maybe she wanted a safe place. I'm going to prove it.
0: I'm going to prove it. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊന്ന് ചോദിക്കണം. പറ്റൂ, നീ പറ.
1: എന്റെ ബോർഡിംഗ് കിറ്റ് ഏതാ?
0: B23. എന്താ?
1: അനു D11 220 ഡിപ്പാച്ച്. പോയി ചോദിച്ചു.
2: എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ ആരും ഉപദ്രവിക്കാൻ വരില്ല എന്ന്.
1: എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മാത്രം മതി. പോകാനായിരുന്നെങ്കിൽ നേരത്തെ പോകാമായിരുന്നല്ലോ. എന്തിനാ ജിമ്മിയിലൂടെ ഇത്രയും ദിവസം ജീവിച്ചത്?
2: എപ്പോഴും എനിക്ക് തോന്നി ജിമ്മിയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നു. ജിമ്മിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ മാത്രമേ ഞാൻ ജിമ്മിയുടെ പൈസ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കുമെന്ന്
3: പറയാം.
4: പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചും ഇത്രയേറെ മികച്ചൊരു സിനിമ നിർമ്മിക്കാനായി എന്നത് സിയു സോണിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഈ കാലഘട്ടത്തോട് പൊരുതിയൊരുക്കിയ സിനിമ എന്നത് സിയു സോണിന് യോജിക്കുന്ന രണ്ടാമത്തെ വിശേഷണമായിരിക്കും. കാരണം കാലത്തെ അതിജീവിക്കുന്ന സൃഷ്ടിയാണ് സിയു സോൺ എന്ന സിനിമ. ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ സിയു സോൺ എന്ന സിനിമയുടെ വിശേഷങ്ങളായിരുന്നു. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷവുമായി അടുത്ത ക്ലബ് ബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മ്യാർ ജനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: Take a break.
1: Hi, hello, good evening and welcome to Take a Break with me, RJ Elikutti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇതാ സമയം ഇങ്ങനെ 7 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപ് ഒരു കാര്യവും കൂടി പറയട്ടെ, ഇന്ന് ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് പ്ലാനുകളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന സമയത്ത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ടേക്ക് ബ്രേക്കിലൂടെ. സോ ആദ്യം തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ റേഷൻ കാർഡൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ റേഷൻ കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ച് നോക്കണം കേട്ടോ. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത മാസം മുതൽ നമ്മളുടെ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് PDS സിസ്റ്റം നമ്മുടെ കേരളത്തിൽ വരികയാണ്. കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുകയും താഴെ തട്ടിൽ വരെ വിതരണം പൂർണ്ണമായിട്ട് കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്മാർട്ട് PDS സിസ്റ്റം അടുത്ത മാസം മുതൽ നമ്മുടെ കേരളത്തിൽ നിലവിൽ വരാനായിട്ട് പോകുന്നത്. സംഭവം അടിപൊളിയൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ പണി കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് 6 മാസമായിട്ട് റേഷൻ വാങ്ങാത്തവരാണ് നിങ്ങളെങ്കിൽ ആ പറയുന്ന റേഷൻ കാർഡുകളെല്ലാം ഒറ്റയടിക്ക് റദ്ദാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. 6 ലക്ഷത്തിലധികം റേഷൻ കാർഡുകളാണ് ഇത്തരത്തിൽ ഒറ്റയടിക്ക് റദ്ദാക്കാനായിട്ട് പോകുന്നത്. അതായത് റേഷൻ വാങ്ങാതെ അവിടെ കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡുകൾക്കൊക്കെ ആയിരിക്കും ഈ ഒരു പണി കിട്ടാനായിട്ട് പോകുന്നത് എന്നർത്ഥം. എന്തായാലും ആദ്യത്തെ ഒരു ഘട്ടത്തിൽ മഞ്ഞ, പിങ്ക് കാർഡുകാർക്കൊക്കെ ആയിരിക്കും ഈ ഒരു നടപടി വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നമ്മുടെയൊക്കെ റേഷൻ കാർഡിൽ എല്ലാവരുടെയും EKYC ചെയ്ത് കഴിഞ്ഞോ എന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. ഒരാൾക്ക് തന്നെ 2-3 സ്ഥലത്ത് കാർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. EKYC ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ട് നമുക്ക് റേഷൻ കിട്ടാനായിട്ട് പോവുള്ളൂ കേട്ടോ. സോ ഈ ഒരു കാര്യം വീട്ടിലെ മുതിർന്നവരോടും അയൽപ്പക്കത്തുള്ള ആൾക്കാരോടും ഒക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്, ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിച്ചേക്ക്, ഡിസ്കഷൻ ചെയ്തേക്ക്. ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഒരു പാട്ട് കേൾക്കാം. സുഖി ഫോൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

പഴയത് വിട്ട് പുതിയതിലേക്ക് മാറണോ അതോ പഴയത് തന്നെ മതിയോ? ആപ്പിൾ വാച്ച് സീരീസ് 11 നിന്ന് സീരീസ് 12 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആപ്പിൾ ലവേഴ്സിന്റെ ഡൗട്ടാണ് കേട്ടോ ഇതൊക്കെ. എനിവേ, ഹലോ ആപ്പിൾ ലവേഴ്സ്, എനിക്ക് ആപ്പിളിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ച് നിരയായിട്ടുള്ള ആപ്പിൾ വാച്ച് സീരീസ് 12 കുറിച്ച് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. സോ വെൽക്കം ബാക്ക് ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. ആപ്പിളിന്റെ ഏറ്റവും പുതിയ ആപ്പിൾ വാച്ച് സീരീസ് 12 മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്തവണ കുറച്ച് കിടിലൻ അപ്ഗ്രേഡുകളൊക്കെ ആയിട്ടാണ് ഈ ഒരു വാച്ച് എത്തിയിട്ടുള്ളത്. ആ അപ്ഗ്രേഡുകളൊക്കെ നോക്കുവാണെങ്കിൽ, ഒന്നാമതായിട്ട് സൂപ്പർ ഫാസ്റ്റ് പെർഫോമൻസ് തരുന്ന S11 ചിപ്പാണ് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഹെൽത്ത് ട്രാക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഓരോ 5 സെക്കൻഡിലും നമ്മുടെ ഹൃദയമിടിപ്പ് അക്യുറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ബോഡിയുടെ എനർജി ലെവല് കാട്ടിത്തരുന്ന പുതിയ റീഡിനെസ് സ്കോർ ഫീച്ചറും ഈ ഒരു പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കമിങ് ടു ദി ബാറ്ററി ലൈഫ്, ബാറ്ററിയുടെ കാര്യം നോക്കുവാണെങ്കിൽ 24 മണിക്കൂർ വരെ ചാർജ് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഔട്ട്ഡോർ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവർക്ക് 10 മണിക്കൂർ എക്സ്ട്രാ ബാക്കപ്പും ഈ ഒരു ആപ്പിൾ വാച്ച് സീരീസ് 12 ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോ ധൃതിപ്പെട്ട ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ. സോ അങ്ങനെ ടൈം ഇല്ല എങ്കിൽ വെറും 15 മിനിറ്റ് കൊണ്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാനും ഇതിലുള്ള സംവിധാനമുണ്ട്. അലുമിനിയം ടൈറ്റാനിയം ലുക്കുകൾക്ക് പുറമെ പേൾ വൈറ്റ്, നൈറ്റ് ബ്ലൂ എന്നീ അട്ടിപൊളി സെറാമിക് ഫിനിഷുകളിലുമുള്ള വെറൈറ്റീസ് ഈ ഒരു വാച്ചിൽ ലഭ്യമാണ് കേട്ടോ. സീരീസ് 11 ഉള്ളവർക്ക് പുതിയ ഹെൽത്ത് ഫീച്ചറുകൾക്കും ബാറ്ററി ലൈഫിനും ഒക്കെ ആയിട്ട് ഇതിലേക്ക് മാറാമെന്നല്ലാതെ വലിയൊരു ലുക്ക് ചേഞ്ച് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ആപ്പിൾ വാച്ച് സീരീസ് 12 മേടിക്കണമെന്നില്ല കേട്ടോ. സോ ടെക് പ്രേമികൾക്ക് എന്തായാലും പരീക്ഷിച്ചു നോക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ആപ്പിൾ വാച്ച് സീരീസ് 12. ദിസ് ഈസ് ടേക്ക് എ ബ്രേക്ക്, ഒരു കുട്ടി ബ്രേക്കിന് സമയമായിട്ടുണ്ട്. കീപ് ലിസണിങ് ആശ്രയ FM 99 ഒപ്പം ദാറ്റ് ആൾക്കൊപ്പം.

0: ഒപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര
5: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.

വരുന്നത് റോബോട്ടുകളുടെ കാലമായതുകൊണ്ട് ഇനിയിപ്പോ വല്ല റോബോട്ടുകളെയൊക്കെ നിർമ്മിച്ച് ജീവിക്കാം എന്നിങ്ങനെ ഒരു പ്ലാനോട് കൂടിയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെയും ചെറിയൊരു പണി വരുന്നുണ്ട് അവറാച്ച. അതെന്താണെന്ന് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. ചൈനയില് യുബിടെക്കും സീമെൻസ് ഡിജിറ്റൽ ഇൻഡസ്ട്രീസ് സോഫ്റ്റ്വെയറും ചേർന്നുകൊണ്ട് റോബോട്ടുകളെ റോബോട്ട് തന്നെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട് എന്ന്. 10 മിനിറ്റില് ഒരു റോബോട്ട് വീതം ഉണ്ടാക്കാൻ മിടുക്കുള്ളവരാണ് കേട്ടോ ഇവിടുത്തെ റോബോട്ട് തൊഴിലാളികള്. ഗ്വാങ്സി ഷുവാങ് സ്വയംഭരണ പ്രദേശത്തെ ലിയു ഷൌവിലാണ് ഈ ഒരു ഫാക്ടറി വർഷം 10,000 റോബോട്ടുകൾ ഉണ്ടാക്കുക എന്ന ടാർഗറ്റാണ് യന്ത്ര തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത്. സ്മാർട്ട് ബ്രെയിൻ ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് ഈ യന്ത്ര തൊഴിലാളികളുടെ നിയന്ത്രണം നിശ്ചയിച്ചിരിക്കുന്നത്. റോബോട്ട് നിർമ്മാണം മാത്രമല്ല കേട്ടോ, ഏതൊക്കെ റോബോട്ട് വേണമെന്ന് തീരുമാനിക്കുന്നതും ഗുണനിലവാര പരിശോധന നടത്തുന്നതും ഫാക്ടറിയിലെ യന്ത്രഭാഗങ്ങൾ ചുമടിറക്കുന്നതുമെല്ലാം ഈ റോബോട്ട് തൊഴിലാളികൾ തന്നെയാണ്. അപ്പോ വരുന്നത് റോബോട്ടുകളുടെ കാലമായതിനാൽ വല്ല റോബോട്ടുകളെയും ഒക്കെ നിർമ്മിച്ച് ജീവിക്കാമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരെ ആ പണി പോയി കിട്ടി. ദിസ് ഇസ് ടേക്ക് എ ബ്രേക്ക്. ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം. കീപ് ഓൺ ലിസണിംഗ് ആ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

അതെ, നമ്മളൊക്കെ ഈ ചായയിലും പായസത്തിലും ഒക്കെ മധുരം കൂട്ടാനായിട്ട് പഞ്ചസാര ഇടുന്ന ആൾക്കാരാണല്ലേ. പക്ഷെ ഈ പറയുന്ന സാധാരണ പഞ്ചസാരയേക്കാൾ 300,000 മടങ്ങ് മധുരമുള്ള ഒരു സാധനമുണ്ട്. അറിയാമോ ഈ ഒരു സാധനത്തിനെ പറ്റി? ലോകത്തിലെ ഏറ്റവും മധുരമുള്ള വസ്തുവാണിത്. ഇതിനെ പറ്റി പറയാൻ പോവാണ് നമ്മുടെ ടേക്ക് ബ്രേക്കേഴ്സ്. വെൽക്കം ബാക്ക് ടു ടേക്ക് ബ്രേക്ക് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. 1996 ഫ്രാൻസിലെ സയന്റിസ്റ്റുകളാണ് ഈ ഒരു ഐറ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിന്റെ ഒരു കുഞ്ഞു തുള്ളി നമ്മുടെ നാവിൽ തൊട്ടാ മതി, ടൺ കണക്കിന് പഞ്ചസാര വായിലിട്ട മാതിരിയുള്ള ഒരു മധുരമായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് ഈ പറയുന്ന ആളുടെ പേരും കുറച്ച് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒരു പെറ്റ് നെയിം ഒക്കെ ആയിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു പേര് കൂടിയാണ്. പേര് ഇങ്ങനെയാണ്, ലുഗ്ഡി നെയിം. പേടിക്കണ്ട പേടിക്കണ്ട, ഇതിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. LUGDNAME ലുഗ്ഡി നെയിം. തന്മാത്രാ ഘടനയിലുള്ള പ്രത്യേകതയാണ് ലുഗ്ഡി നെയിമിന്റെ വമ്പൻ മധുരത്തിന് കാരണമായിട്ടുള്ളത്. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ കടയിലൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം ശാസ്ത്രലോകത്തെ ഒരു അത്ഭുത സംയുക്തമായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത തവണ ആരെങ്കിലും വന്ന് നമ്മളോട് നീ വളരെ സ്വീറ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചോളൂ, അതെ, ഞാനൊരു ലുഗ്ഡി നെയിം പോലെയാണത്. ദിസ് ഇസ് ടേക്ക് എ ബ്രേക്ക്. ഒരു കുട്ടി ബ്രേക്ക് എടുത്ത് പാട്ട് കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് ആർ ശ്രീ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: പണ്ടൊക്കെ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള നിർമ്മിത സൂര്യൻ, ആർട്ടിഫിഷ്യൽ സണ്ണേ, ഇപ്പോ ഇന്ത്യയിലും യാഥാർത്ഥ്യമാകാനായിട്ട് പോവുകയാണെന്ന്. യെസ്, യു ഹാഡ് മീ റൈറ്റ്. ആൻഡ് ഇതിനെ പറ്റി നമ്മൾ പറയാനായിട്ട് പോവാണ് ടേക്ക് എ ബ്രേക്ക്. സോ വെൽക്കം ബാക്ക് ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി.
1: Take a break.

സയന്റിസ്റ്റുകള് ഇപ്പോൾ വലിയൊരു നാഴിക കല്ല് പിന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയുള്ള SST-1 എന്ന അത്യാധുനിക റിയാക്ടറില് ഗൈറോട്രോൺ എന്ന ഒരു കിടലൻ ഉപകരണം വിജയകരമായിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. സൂര്യന്റെ കേന്ദ്രഭാഗത്തേക്കാൾ കൂടിയ ചൂടുള്ള പ്ലാസ്മയെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് അപകട സാധ്യതകളൊന്നുമില്ലാത്ത സ്ഥിരമായി വൻതോതിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഈ ഒരു സാങ്കേതിക വിദ്യ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്ലാസ്മയെ അതിശക്തമായിട്ട് ചൂടാക്കാനും സൂക്ഷ്മമായിട്ട് നിയന്ത്രിക്കാനും ഒക്കെ ഈ ഒരു ഉപകരണം വളരെയധികം അത്യന്താപേക്ഷിതമാണ്. സോ ഭാവിയിൽ പെട്രോളും കൽക്കരിയും ഒക്കെ തീർന്നു പോയാലും നമ്മുടെ ലോകത്തെ ഊർജ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ നമ്മുടെ ഇന്ത്യ മുൻനിരയിൽ തന്നെ എത്തുന്നു എന്നത് ഭാരതീയരായ നമുക്ക് ഓരോരുത്തർക്കും ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. എന്നാ പിന്നെ ആ ഒരു അഭിമാനത്തിന്റെ ഊർജ്ജം കൂടി ഉൾക്കൊണ്ട് നമുക്കൊരു കുട്ടിപ്പാട്ട് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിൽ കീപ് ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Take a break.
1: Yes, Anganeyoru Kidal and Paattu Kettu, we are back on Take a Break with me, RJ Elikutti. Angana paattu maatram ketta madiyo, oru kathayum koodi paranjalo, oru katha sollatuma. Ee kathayude peraanu Maggie's Pond. ഒരു സ്കൂൾ പ്രൊജക്റ്റിനായിട്ട് 14 വയസ്സുള്ള ഒരു കുട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ച ഒരു പോണ്ടിനെ പറ്റിയിട്ടുള്ള കഥയാണ് മാഗീസ് പോണ്ട്. അപ്പോ ആരംഭിക്കലാമോ? അമേരിക്കയിലെ വെർജീനിയയിലെ ഷെനൻഡോ താഴ്വരയിൽ നിന്നുള്ള മാഗി എന്ന പെൺകുട്ടിയുടെ പരീക്ഷണത്തെ പറ്റിയുള്ള ഒരു കഥയാണ് കേട്ടോ ഇത്. ഇന്ന് ഈ ഒരു പ്രദേശത്തെ ശ്രദ്ധേയമായ ജൈവ വൈവിധ്യ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയുടെ പരീക്ഷണം. 2017 ഹൈസ്കൂൾ അഗ്രികൾച്ചറൽ ക്ലാസ്സിലെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മാഗി ഒരു കുളം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. വീട്ടുമുറ്റത്തെ പുൽത്തകിടിയിലെ ഒരു സാധാരണ ചട്ടിയും മണ്ണെടുക്കാനുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് മാഗി ഈ ഒരു കുഴി എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഇതൊരു പഠന പ്രവർത്തനം മാത്രമായിരുന്നു കേട്ടോ. എന്നാൽ ഇയേഴ്സ് ലേറ്റർ, കാലങ്ങൾ ഇങ്ങനെ കടന്നു പോയതിന് ശേഷം ഈ ഒരു കുളമുണ്ടല്ലോ സ്വാഭാവികമായിട്ട് മാറി തുടങ്ങി. അങ്ങനെയാണ് ഇന്നിത് മാഗീസ് പോണ്ട് എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ഈ ഒരു കുളത്തില് വിവിധ തരം ജലജീവികൾ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ചുറ്റും തദ്ദേശീയ സസ്യങ്ങളൊക്കെ വളർന്നതോടെ തവളകളും തവളക്കുഞ്ഞുങ്ങളും ഉൾപ്പെടെ അനേകം ജീവികള് ഇവിടെ വരാനായിട്ട് തുടങ്ങി. കുളവും ചുറ്റുപാടുമുള്ള സസ്യജാലങ്ങളും ചേർന്ന് പക്ഷികൾക്കും പ്രാണികൾക്കും മറ്റു വന്യജീവികൾക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ചെറിയൊരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ആളുകൾക്ക് തദ്ദേശീയ സസ്യങ്ങളെ നട്ടു വളർത്തുന്നതും പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ വീടിന്റെ പരിസരം ഒരുക്കുന്നതും ജൈവ വൈവിധ്യം കൂട്ടാനായിട്ട് എങ്ങനെ സഹായിക്കാം എന്നതിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ 14 വയസ്സുകാരിയുടെ ഈ ഒരു കുഞ്ഞിക്കുളം. സോ ഇതിൽ നിന്ന് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ട ഒരു മോറൽ സ്റ്റോറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനുഷ്യരുടെ ചെറിയൊരു ഇടപെടലിന് പോലും പ്രകൃതിയിലെ ദീർഘകാലം നീണ്ടു നിൽക്കാനാകുന്ന മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ ഞാൻ ഇന്ന് ഇപ്പോ ഈ ഒരു സ്റ്റോറി പറയാനായിട്ടുള്ള ഒരു കാരണം, ചെറിയൊരു കുഞ്ഞുകുട്ടിക്ക് പോലും ഈ ഒരു പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നമുക്കും എടുത്തുകൂടെ ചിന്തിക്കാം. ഒരു കുട്ടി പാട്ട് കേട്ടുകൊണ്ട് ദിസ് ഇസ് ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ എലിക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90, Nadinuppam.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: ടേക്ക് എ ബ്രേക്ക്.
5: അങ്ങനെ ഒരു സൂപ്പർ ട്യൂബർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഹോം, ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ചെറുതായിട്ട് ഫോൺ അഡിക്ട് ആവുന്നുണ്ട്. അതിൽ തന്നെ ഗെയിമുകൾ കളിച്ചുകൊണ്ട് കുറച്ചു നേരം ഫോണിൽ ചെലവഴിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. സോ ഇതിനൊരു പരിഹാരമായിട്ട് നമ്മുടെ സിംഗപ്പൂർ വന്നിട്ടുണ്ട്. ആ പരിഹാരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോണിൽ അധികം നേരം ചെലവഴിക്കുന്നതും സ്ക്രീൻ ഗെയിമുകൾ കളിക്കുന്നതും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിംഗപ്പൂർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഒരു വായനാ ഗെയിം ടെക്നിക്ക്. ഗെയിമിനെ ഗെയിം കൊണ്ട് തന്നെ നേരിടുന്നതാണ് ഈ ഒരു പദ്ധതി കേട്ടോ. ഈ പദ്ധതി പ്രകാരം ദിവസവും 15 മിനിറ്റ് വായിക്കാനായി ചെലവഴിക്കുന്നവർക്ക് ഗെയിം മോഡലിൽ വെർച്വൽ കോയിനുകൾ ലഭിക്കും. 50 ദിവസം തുടർച്ചയായിട്ട് വായിച്ചാൽ $1 പണമായിരിക്കും ലഭിക്കാനായിട്ട് പോവുക. ചെറിയ തുകയാണ് എങ്കിലും പദ്ധതി പ്രഖ്യാപനത്തിന് മികച്ച ഒരു പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത സെപ്റ്റംബറിനുള്ളിൽ 1.5 ലക്ഷം പേരെ ഇതിൽ പങ്കെടുപ്പിക്കുമെന്നാണ് നാഷണൽ ലൈബ്രറി ബോർഡ് ചീഫ് മെലിസ്റ്റാം പറയുന്നത്. അപ്പൊ എന്തായാലും ഗെയിം അടിമത്തം തീർക്കാനായിട്ട് വായനാ ഗെയിം ടെക്നിക്കുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്ന സിംഗപ്പൂർകാർക്ക് ഒരു അടിപൊളി കയ്യടി നമ്മളും കൊടുക്കണം അല്ലേ. കാരണം പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന അതേ വിദ്യ തന്നെയാണല്ലോ സിംഗപ്പൂരുകാരും പരീക്ഷിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ടേക്ക് എ ബ്രേക്ക്. ഒരു കുട്ടി പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

എണ്ണപ്പാടങ്ങൾക്ക് പേര് കേട്ട സൗദി അറേബ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു വമ്പൻ വാർത്തയാണ്. വെൽക്കം ബാക്ക് ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ എലിക്കുട്ടി. ഒരു വാർത്തയുടെ തലക്കെട്ട് വായിക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി ഞാൻ ഈ ഒരു കാര്യം പറയണമെങ്കിൽ പറയാൻ പോകുന്ന കാര്യത്തിനും അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് സാരം. എണ്ണ മാത്രമല്ല, ഇനി ലോകത്തെ നിയന്ത്രിക്കാനായിട്ട് പോകുന്ന അപൂർവ ധാതുക്കളുടെയും യുറേനിയത്തിന്റെയും ഒക്കെ വൻ നിധി നമ്മുടെ സൗദിയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. മദീനയ്ക്ക് സമീപമുള്ള ജബൽ സദിയില് ഏകദേശം 110 ദശലക്ഷം ടൺ റെയർ എർത്ത് ധാതുക്കളും യുറേനിയവും അടങ്ങിയ ശേഖരമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ കൂടി ഒരു കാര്യം ഓടിപ്പാഞ്ഞു പോയിട്ടുണ്ടാവും, എന്താണ് ഈ റെയർ എർത്ത് മിനറൽസ് അഥവാ അപൂർവ ധാതുക്കൾ എന്ന്. വിഷമിക്കേണ്ട, അത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണ്, ഇ വെഹിക്കിൾസ്, ബാറ്ററികള്, വിൻഡ് മില്ലുകള്, റഡാറുകള്, പ്രതിരോധ സാങ്കേതിക വിദ്യകള് എന്നിവയൊക്കെ നിർമ്മിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് ഈ പറയുന്ന സാധനങ്ങൾ. ഇതുവരെ ഇത്തരത്തിലുള്ള ധാതുക്കൾക്കായിട്ട് ലോകരാജ്യങ്ങൾ മറ്റു ചില രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കണ്ടെത്തലോടെ ആ രംഗത്ത് വലിയൊരു മാറ്റം വരുത്താനായിട്ട് സൗദി അറേബ്യക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് മാത്രമല്ല, അതോടൊപ്പം കണ്ടെത്തിയ യുറേനിയം ശേഖരം സൗദിയുടെ ഭാവിയിലെ ആണവോർജ പദ്ധതികൾക്ക്, ഏത് പദ്ധതി, ന്യൂക്ലിയർ എനർജി പ്രോജക്ട്സിന് വലിയൊരു കരുത്താകാനായിട്ടും പോകുന്നുണ്ട് കേട്ടോ. എണ്ണ സമ്പത്തിനപ്പുറം പ്രകൃതിദത്ത ഊർജത്തിലേക്കും ക്രിറ്റിക്കൽ മിനറൽ വ്യവസായത്തിലേക്കും മാറാനുള്ള സൗദിയുടെ വിഷൻ 2030 പദ്ധതികൾക്ക് വലിയൊരു എനർജിയാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഖനനം നടത്തുന്നതോടൊപ്പം ഇവ സ്വന്തം രാജ്യത്ത് തന്നെ ശുദ്ധീകരിച്ച് പ്രോസസ് ചെയ്യാനുള്ള വലിയ പദ്ധതികളും ഇപ്പോ സൗദി ആരംഭിക്കാനായിട്ട് പോകുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ കാലത്തിന് ശേഷവും ലോക സമ്പദ് വ്യവസ്ഥയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പാക്കാനായിട്ട് സൗദി അറേബ്യ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാ പിന്നെ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം അല്ലേ. ദിസ് ഇസ് ടേക്ക് ബ്രേക്ക് വിത്ത് മീ ആർജെ എലിക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയ ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. ഇനി എനിക്ക് പറയാനുള്ളത് ആരോടാണെന്ന് അറിയാമോ? ഹലോ ഡ്രൈവേഴ്സ് ആൻഡ് ട്രാവലേഴ്സ്, നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് ഇനി എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മളുടെ വാഹനങ്ങളുടെ വിൻഷീൽഡിലെ ഫാസ്ടാഗ് സ്റ്റിക്കറിനെ കുറിച്ച് നമ്മുടെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും NHAI ചേർന്ന് ഒരു കിടലൻ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഫാസ്ടാഗ് വന്നതോടെ ടോൾ പ്ലാസകളിലെ ക്യൂ ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും നിലവിലെ ബാങ്കിന്റെ സർവീസ് മോശമാകുമ്പോൾ ബാങ്ക് മാറ്റുക എന്നത് വലിയൊരു തലവേദന ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അല്ലെ. പഴയ സ്റ്റിക്കർ കഷ്ടപ്പെട്ടിളക്കി മാറ്റി പുതിയ ബാങ്കിന്റെ സ്റ്റിക്കർ വാങ്ങി ഒട്ടിക്കണമായിരുന്നു നമുക്ക് എല്ലാവർക്കും. പക്ഷേ ഇനി എങ്ങോട്ട് ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി വഴി സിം കാർഡ് മാറ്റാതെ ഓപ്പറേറ്ററെ മാറ്റുന്നത് പോലെ നമ്മുടെ ഫാസ്ടാഗ് സ്റ്റിക്കറും ടാഗ് ഐഡിയും മാറ്റാതെ തന്നെ ഇഷ്ടമുള്ള പുതിയ ബാങ്കിലേക്ക് മാറാൻ സാധിക്കുന്ന വൺ ടാഗ് എന്ന പുതിയ പോർട്ടബിലിറ്റി സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. സോ ഈ ഒരു ബാങ്ക് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഡൗട്ട്ഫുൾ ആവണ്ട, ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ദേശീയപാത അതോറിറ്റിയുടെ രാജ്മാർഗ് യാത്ര ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. നിലവിലെ ബാങ്കിൽ നിന്ന് വരുന്ന OTP നൽകി വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള പുതിയ ബാങ്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പുതിയ ബാങ്കിന്റെ KYC വാലറ്റ് ഓൺ ബോർഡിങ്ങും ഒക്കെ പൂർത്തിയാകുന്നതോടെ നിങ്ങളുടെ പഴയ സ്റ്റിക്കറിലേക്ക് തന്നെ പുതിയ ബാങ്ക് ലിങ്ക് ആവുന്നതായിരിക്കും. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തേത്, നമ്മുടെ പഴയ ഫാസ്ടാഗിൽ കിടക്കുന്ന ബാലൻസ് ട്രാൻസ്ഫർ ആകില്ല എന്നുള്ളതാണ്. പഴയ ബാങ്കിലെ ഫാസ്ടാഗ് വാലറ്റിലുള്ള ബാക്കി പണം പുതിയ ബാങ്കിലേക്ക് സ്വയം ട്രാൻസ്ഫർ ആകില്ല. പഴയ ബാങ്ക് വാലറ്റ് ക്ലോസ് ചെയ്ത് ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയിട്ട് തന്നെ നമ്മൾ വാങ്ങിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, കൂളിംഗ് പീരീഡ്. ഒരു തവണ ബാങ്ക് പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് വീണ്ടും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റാനും നമുക്ക് സാധിക്കില്ല കേട്ടോ. സോ നിലവിലെ ബാങ്കിന്റെ സർവീസിൽ നമ്മൾ തൃപ്തികരമല്ലെങ്കിലോ റീചാർജ് ചെയ്യുമ്പോൾ ആപ്പ് ലാഗ് അടിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ ഇനി ഒട്ടും മടിക്കേണ്ട. രാജ്മാർഗ് യാത്ര ആപ്പിലൂടെ വൺ ടാഗ് വഴി എളുപ്പത്തിൽ ബാങ്ക് മാറ്റിക്കൊള്ളൂ. അപ്പൊ ടേക്ക് ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Take a break.
1: യെസ് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. ടേക്ക് എ ബ്രേക്കിൽ ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്കും ടെക് സിറ്റി പ്രേമികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു ആഗോള യാത്രാ വാർത്തയെ കുറിച്ചാണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളുടെ റാങ്കിംഗ് പട്ടിക, ടോപ്പ് സിറ്റി റാങ്കിങ്സ് ഇപ്പോൾ ദാ പുറത്തു വന്നിട്ടുണ്ട്. വെറും ഒരു ഭംഗി മാത്രം നോക്കിയൊന്നല്ല കേട്ടോ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നഗരങ്ങളിലെ സുരക്ഷിതത്വം, സാമ്പത്തിക രംഗം, സാംസ്കാരിക വൈവിധ്യങ്ങൾ, നൈറ്റ് ലൈഫ്, സന്ദർശകരുടെ എണ്ണം, പിന്നെ അവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു റാങ്കിംഗ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പതിവ് പോലെ തന്നെ പട്ടികയുടെ അമരത്ത് തിളങ്ങി നിൽക്കുന്നത് UK യുടെ തലസ്ഥാനമായിട്ടുള്ള

ാരികൾക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്നതിലും ആളുകൾക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ നഗരങ്ങൾ കാണാൻ ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. സോ നമ്മുടെയൊക്കെ അടുത്ത വിദേശ യാത്രയുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഈ ടോപ്പ് നഗരങ്ങളെ കൂടി കുറിച്ചു വെച്ചോളൂ. ടേക്ക് ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ടേക്ക് എ ബ്രേക്ക് ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയവുമായിരിക്കുകയാണ്. സോ ഇതുപോലുള്ള കിടലൻ അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് ടേക്ക് എ ബ്രേക്കിൽ വീണ്ടും കേൾക്കാം. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡും ഗുഡ് നൈറ്റും വിഷയം. ഇറ്റ്സ് മീ ആർ ജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മളിന്ന് നിശാഗന്ധിയിൽ പറയുന്നത് വീടാകുന്ന മനുഷ്യരെ പറ്റിയാണ്. ഇഷ്ടികയും സിമെന്റും കൊണ്ട് പണിതീർത്ത വെറുമൊരു കെട്ടിടമല്ല വീട്. അതൊരു വലിയ വികാരമാണ്. അതുപോലെ ഈ ഭൂമിയിൽ ചില മനുഷ്യരുണ്ട്. അവരുടെ സാന്നിധ്യം നമുക്കൊരു വീട് പോലെയാണ്. പകൽ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ജീവിതത്തോട് പൊരുത്തി ക്ഷീണിച്ചെത്തുന്ന ഒരാൾക്ക് സ്വന്തം വീടിൻ്റെ ഉമ്മറപ്പടി കയറുമ്പോൾ ലഭിക്കുന്ന ഒരാശ്വാസമില്ല. അത്രയും വലിയ ആശ്വാസം തരുന്ന ചില മനുഷ്യർ, അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സകല ഭാരവും ഇറക്കി വെച്ചതുപോലെ തോന്നും. ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും എനിക്ക് കയറി ചെല്ലാൻ, ഒരിറ്റ് സ്നേഹം ലഭിക്കാൻ ഈ ഒരാളുണ്ട് എന്ന തോന്നലാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം. നമ്മളും ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു വീടാകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് തോന്നിയിട്ടില്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പുറത്ത് എത്ര വലിയ മഴ പെയ്താലും കാറ്റടിച്ചാലും സ്വന്തം വീടിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെ നിൽക്കുമ്പോൾ നമുക്കൊരു പേടിയുമില്ലല്ലോ. അതുപോലെയാണ് ലൈഫിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ചിലർ നമുക്ക് നൽകുന്ന തണൽ. തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ, ചുറ്റും ഇരുട്ട് മാത്രം വീഴുമ്പോൾ, ഞാനല്ലേ കൂടെ എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കിൽ ഒരു വലിയ വീടിൻ്റെ സുരക്ഷിതത്വമുണ്ട്. നമ്മുടെ സങ്കടങ്ങളെയും കണ്ണീരിനെയും അവർ അവരുടെ നെഞ്ചിലേക്ക് യാതൊരു മടിയുമില്ലാതെ ഏറ്റുവാങ്ങും. വാടക വീടുകൾ മാറി മാറി പോകുന്ന പോലെ ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ വെറുതെ വന്നു പോവും. എന്നാൽ വീടാകുന്ന മനുഷ്യർ അങ്ങനെയല്ല. അവർ വേരുകളാഴ്ത്തി നമ്മുടെ ഹൃദയത്തിൽ തന്നെ എക്കാലവും നിലനിൽക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എപ്പോഴും സ്വന്തം വീട്ടിലാണ്. അവിടെ നമുക്ക് മുഖംമൂടികൾ ആവശ്യമില്ല, കൃത്രിമമായ ചിരികൾ ആവശ്യമില്ല. നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയിലും വീട് നമ്മളെ ഉൾക്കൊള്ളും. അതുപോലെയാണ് ഈ പറയുന്ന മനുഷ്യരും. അവരുടെ മുന്നിൽ നമ്മൾ നമ്മളായി തന്നെ നിന്നാൽ മതി. സങ്കടം വന്നാൽ പൊട്ടിക്കരയാം, ദേഷ്യം വന്നാൽ പ്രകടിപ്പിക്കാം, എന്ത് മണ്ടത്തരവും തുറന്നു പറയാം. നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും സ്നേഹത്തോടെ തിരുത്തുന്ന, നമ്മളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ആ മനുഷ്യർ ശരിക്കും നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ഒരാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്രയോ സ്വതന്ത്രരാണ് അല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ വീടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അടുക്കളയിലെ മണവും മുറ്റത്തെ തുളസിയുടെ ഗന്ധവും ഉമ്മറത്തെ സന്ധ്യാദീപവുമൊക്കെയാണല്ലോ. ഇതെല്ലാം നമുക്ക് നൽകുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഊഷ്മളതയാണ്. അതുപോലെ ചില സുഹൃത്തുക്കളോ പ്രിയപ്പെട്ടവരോ നമ്മുടെ അരികിൽ ഉള്ളപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. അവരുടെ ഒരു നോട്ടത്തിൽ, ഒരു പുഞ്ചിരിയിൽ, അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു തലോടലിൽ നമ്മുടെ ഉള്ളിലെ മുഴുവൻ അശാന്തിയും ഇല്ലാതാകും. എത്ര ദേഷ്യത്തിലാണെങ്കിലും അവരോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ ദേഷ്യമൊക്കെ മഞ്ഞ് പോലെ ഒരുകിപ്പോവും. ആ സ്നേഹത്തിൻ്റെ ചൂടാണ് നമ്മളെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും പിടിച്ച് നടത്തുന്നത്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, വീടെപ്പോഴും ഒരു സാന്ത്വനമാണ്, മുറിവുകൾ ഉണക്കുന്ന ഇടമാണ്, ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ നിന്ന് വെട്ടേറ്റ് രക്തമൊലിപ്പിച്ചു വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടാൻ ചില മനുഷ്യരുണ്ടാവും. നമ്മൾ തളർന്നു വീഴുമ്പോൾ അവർ താങ്ങായി അവർ കൂടെ നിൽക്കും. ആരുമില്ല എന്ന തോന്നലിൽ ഞാനുണ്ട് എന്ന വലിയൊരു സാന്നിധ്യമായി അവർ മാറും. നമ്മുടെ വേദനകളെ സ്വന്തം വേദനയായി കണ്ട് നമ്മളെ പഴയത്തിലും കരുത്തോടെ ഈ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഇത്തരം മനുഷ്യരാണ്. അവരുടെ ആ കരുതലിന് പകരം നൽകാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ എത്ര ദൂരെ പോയാലും എത്ര വലിയ രാജ്യത്ത് പോയി താമസിച്ചാലും അവസാനം സ്വന്തം വീട്ടിലേക്ക് തിരികെ വരാനാണ് മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത്. യാത്രകൾ എത്ര മനോഹരമാണെങ്കിലും മടക്കയാത്ര സ്വന്തം വീട്ടിലേക്കാകുമ്പോഴാണ് അതിന് പൂർണ്ണതയുണ്ടാകുന്നത്. ചില മനുഷ്യരും അങ്ങനെയാണ്. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും അവരിലേക്കാണ് ഓടിയെത്തുക. ദിവസാവസാനം നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മൾ ആദ്യം വിളിക്കുന്നത് അവരെയാകും. കാരണം അവർ നമ്മുടെ അഭയകേന്ദ്രമാണ്, നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ വിലാസമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: അർദ്ധരാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച് സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നെ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയ മാഷെ?
1: അവനോട് ചോദിക്കും.
2: റാം ഒന്ന് നോക്കി, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ?
0: നിന്നില്ലെന്ന് പോവാം
2: പോവാം റാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമുക്ക് ഒരു വീടായി മാറുന്നവരെ കുറിച്ചാണ്. എന്നാൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട്. നമ്മൾ ആർക്കെങ്കിലും ഇതുപോലെ ഒരു വീടാകാറുണ്ടോ? ഈ തിരക്ക് പിടിച്ച ലോകത്ത് സെൽഫിഷായ മനുഷ്യർക്കിടയിൽ ഒരാൾക്കെങ്കിലും യാതൊരു പേടിയുമില്ലാതെ കടന്നു വരാൻ കഴിയുന്ന, വിശ്വസിച്ച് ചായാൻ കഴിയുന്ന ഒരു വീടായി മാറാൻ നമുക്കും കഴിയണം. അങ്ങനെ വീടാകുന്ന മനുഷ്യരിലോടത്തോളം കാലം ഈ ഭൂമിയിൽ സ്നേഹമൊരിക്കലും മരിക്കില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yeah, my God.

ஜானா ஜனகிடு ஜானா பாலா கிக்கிடு பானா ஓய் காணி கரிகிடு.

കുട്ടികൾ അക്കര മുത്തുകണക്കൊരു കൊച്ചുകിട തനുതിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടി.